0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-766-844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യൻ അർത്ഥപൂർണമായ ശബ്ദമുണ്ടാക്കുന്ന ജീവിയാണ്. മറ്റു പല ജീവികളും ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അവകൾക്ക് തമ്മിൽ മനസ്സിലാകുന്നുണ്ട് എന്ന് ശാസ്ത്രവും ആത്മീയ ഗ്രന്ഥങ്ങളും ഒക്കെ പറയുന്നുമുണ്ട്. എന്നാൽ കുറച്ചുകൂടി യുക്തിസഹമായി ബുദ്ധിപൂർവമായി വ്യത്യസ്ത സ്വരങ്ങളും ശബ്ദങ്ങളുമൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നവരാണ് മനുഷ്യർ. അതുകൊണ്ടാണല്ലോ മനോഹരമായ സംഗീതം മുതൽ മനുഷ്യനറയ്ക്കുന്ന തെറി വരെ ഓരോ മനുഷ്യർക്കും പറയാൻ കഴിയുന്നത്. പക്ഷേ നാം ഒരുപാട് സംസാരിക്കുമ്പോൾ നമ്മളിൽ നിന്ന് ഉത്ഭവിക്കുന്നത് പലപ്പോഴും അർത്ഥശൂന്യമായ വാക്കുകളായി തീരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. വാക്കുകൾ കൊണ്ടുള്ള വയറിളക്കം എന്നൊക്കെ സാധാരണ അർത്ഥശൂന്യമായ സംസാരങ്ങൾക്ക് പറയാറുണ്ട്. പലപ്പോഴും പല വേദികളിലും സംഭവം എന്തെന്നോ വേദി എന്തെന്നോ കേൾക്കുന്നവരാരെന്നോ അറിയാതെ ഘോരാഘോരം പ്രസംഗിക്കുന്നവരുണ്ട്. അവർ എന്തോ മഹാകാര്യം സംസാരിച്ചു എന്ന ചിന്തയിലാണ് അവസാനിപ്പിക്കുന്നത്. പക്ഷേ ആളുകൾക്കാകെയും ആശ്വാസമാണ്. ഞാനിത് പറയാനല്ല ഉദ്ദേശിച്ചത്. അർത്ഥപൂർണമായ നിശബ്ദത അർത്ഥശൂന്യമായ ശബ്ദത്തെക്കാൾ കുറച്ചുകൂടെ മനോഹരമല്ലേ? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ചില സ്ഥലങ്ങളിൽ സാന്നിധ്യം കൊണ്ടും മറ്റ് ചില സ്ഥലങ്ങളിൽ അസാന്നിധ്യം കൊണ്ടും നമുക്ക് അർത്ഥങ്ങൾ നൽകാനാവണം. നമ്മളൊക്കെ എല്ലാത്തിനും എല്ലാ വേദിയിലും എല്ലാ സ്ഥലത്തും സാന്നിധ്യം അറിയിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരൊന്നുമല്ല. ചില സ്ഥലങ്ങളിൽ നിങ്ങൾ തന്നെ ഓർത്തു നോക്കൂ, ഞാൻ പ്രസംഗിക്കുന്നില്ല എന്ന് പറഞ്ഞ ആളുകളോട് തോന്നിയ ഇഷ്ടവും ഒരു കാര്യവുമില്ലാതെ പ്രസംഗിച്ച് സമയം കൊന്ന ആളുകളോട് തോന്നിയ വൈരാഗ്യത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ? അപ്പൊ അതുകൊണ്ട് അർത്ഥശൂന്യമായ ശബ്ദങ്ങളെക്കാൾ അർത്ഥപൂർണമായ നിശബ്ദതയ്ക്ക് ഒരു മനോഹാരിതയുണ്ട്, തിരിച്ചറിയാനാവണം. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.

ശുഭദിന ചിന്തകൾ. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

എടി. നമാമി ഗംഗെ പരിപാടിയിലൂടെ രാജ്യത്തെ വനവൃക്ഷ വിസ്തൃതി വികസിപ്പിച്ചു. തണ്ണീർത്തടങ്ങൾ, കണ്ടൽക്കാടുകൾ, തീരദേശ ആവാസ വ്യവസ്ഥ എന്നിവ ഈ കാലയളവിൽ പുനഃസ്ഥാപിക്കുകയും വിപുലമായ നദീ പുനരുജ്ജീവനം സാധ്യമാക്കുകയും ചെയ്തു. മലിനീകരണം കുറയ്ക്കുന്നതിനും ഗംഗാനദിയുടെയും പോഷക നദികളുടെയും പാരിസ്ഥിതിക ആരോഗ്യം പുനഃസ്ഥാപിക്കുന്നതിനുമായി 2014 നമാമി ഗംഗെ പരിപാടി ആരംഭിച്ചത്. അനുവദിച്ച 524 പദ്ധതികളിൽ 355 എണ്ണം ഈ വർഷം ഫെബ്രുവരി വരെ പൂർത്തിയായി. പദ്ധതിയിലൂടെ

0: ഗംഗാനദിയുടെ ശുചിത്വത്തിൽ ഗണ്യമായ പുരോഗതി ദൃശ്യമായി. 2015 ആരംഭിച്ച ഗ്രീൻ ഇന്ത്യ മിഷൻ വനങ്ങൾക്കും ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനത്തിനും ഒരു മുൻനിര സംരംഭമാണ്. വനവിസ്തൃതിയിൽ ലോകത്ത് ഇന്ത്യ 9 സ്ഥാനത്തേക്ക് മുന്നേറിയത് ഇക്കാലയളവിലാണ്. 8.27 ചതുരശ്ര കിലോമീറ്ററാണ് രാജ്യത്തെ വനവൃക്ഷ വിസ്തൃതി. 2024 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ഡിസംബർ വരെ രാജ്യത്ത് 262 കോടിയിലധികം തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനം, പരിസ്ഥിതി നശീകരണം എന്നിവ രൂക്ഷമാകുമ്പോൾ സംരക്ഷണം, സുസ്ഥിര വികസനം എന്നിവ സംയോജിപ്പിക്കുന്ന ഒരു സന്തുലിത സമീപനമാണ് 12 വർഷമായി ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്.
1: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1 വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. 388 സ്കൂളുകളിലേക്ക് ട്രയൽ അലോട്ട്മെന്റാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഈ മാസം 15 ഒന്നാം അലോട്ട്മെന്റ്. ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ച ശേഷം മറ്റന്നാൾ വരെ വിദ്യാർത്ഥികൾക്ക് തെറ്റുകൾ തിരുത്താനും സ്കൂളുകളും വിഷയവും മാറ്റാനും അവസരമുണ്ട്. മുഖ്യ അലോട്ട്മെന്റ് പ്രക്രിയയ്ക്ക് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടത്തും. മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി അൺഎയ്ഡഡ് ക്വാർട്ടറുകളിലേക്ക് അതത് സ്കൂളുകളിൽ അപേക്ഷ നൽകണം. അടുത്ത മാസം 2 പ്ലസ് 1 ക്ലാസ് ആരംഭിക്കും. സംസ്ഥാനത്ത് സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ അന്തിമ കണക്കെടുപ്പിന് സമയപരിധി ഇന്ന് വൈകിട്ട് 5 അവസാനിക്കും. 6 പ്രവൃത്തി ദിനത്തിലാണ് കണക്കെടുപ്പ് അന്തിമമാക്കൽ. സമ്പൂർണ്ണ പോർട്ടലിലാണ് കുട്ടികളുടെ UID അപ്ലോഡ് ചെയ്യുക. ഈ മാസം 21 നടത്തുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് പരീക്ഷാ കേന്ദ്രങ്ങൾ വരുന്ന നഗരങ്ങളുടെ അറിയിപ്പ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. രാജ്യത്തെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലും ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. പേനയും പേപ്പറും ഉപയോഗിച്ചാണ് പുനഃപരീക്ഷ നടത്തുക. പരീക്ഷയെക്കുറിച്ച് പുതിയ അറിയിപ്പുകളും അഡ്മിറ്റ് കാർഡും ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴി അപ്ഡേറ്റ് ചെയ്യണമെന്ന് ഏജൻസി അറിയിച്ചു. കഴിഞ്ഞ മാസം 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച നടന്ന പരാതിയെ തുടർന്ന് NTA റദ്ദാക്കുകയായിരുന്നു. തൃശൂർ പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡ് രാവിലെ നടക്കും. ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP ദിനേന്ദ്ര കശ്യപ് കേരള പോലീസ് അക്കാദമി പരേഡ് ഗ്രൌണ്ടിൽ അഭിവാദ്യം സ്വീകരിക്കും. 21A ബാച്ചിലെ 44 ഉദ്യോഗസ്ഥരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ഇന്ന് ലോക സമുദ്രദിനം. സമുദ്ര മലിനീകരണത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനുമെതിരെ നടപടി സ്വീകരിച്ച് സമുദ്ര ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുകയും സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. നമ്മുടെ നീലഗ്രഹത്തിനായുള്ള ശക്തമായ സമുദ്ര സംരക്ഷിത പ്രദേശങ്ങൾ എന്നതാണ് ഈ വർഷത്തെ സമുദ്ര ദിനാചരണ പ്രമേയം. ഇന്ന് ലോക ബ്രെയിൻ ട്യൂമർ ദിനം. രോഗനിർണയം നേരത്തെ നടത്തുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ലക്ഷണങ്ങൾ അവഗണിക്കാതെ തലച്ചോറിന്റെ ആരോഗ്യത്തിന് മുൻഗണന നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. എ ക്ലോസർ ലുക്ക് എന്നതാണ് ഈ വർഷത്തെ ബ്രെയിൻ ട്യൂമർ ദിനാചരണ പ്രമേയം. ഗാർഹിക LPG സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. 3 രണ്ടാം തവണയാണ് ഗാർഹിക പാചകവാതക വില വർദ്ധിപ്പിക്കുന്നത്. ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് ആശ്വാസമുറപ്പാക്കുന്ന വിധത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്രയ്ക്ക് ജില്ലാ കളക്ടർ നിരോധനം ഏർപ്പെടുത്തി. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് ദുരന്ത സാഹചര്യം ഒഴിവാക്കാനാണ് നടപടി. രാത്രി 7 മുതൽ രാവിലെ 6 വരെയാണ് നിരോധനം. കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് ഇന്നു മുതൽ പൊന്മുടി ഇക്കോ ടൂറിസത്തിലേക്ക് പ്രവേശനം നിർത്തിവച്ചു. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെയാണ് തീരുമാനമെന്ന് തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്തിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന കോടശ്ശേരി മലയുടെ സമീപത്തെ 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മറ്റത്തൂർ ഗവൺമെന്റ് LP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് ഇവരെ മാറ്റിയത്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ഇളനീരാട്ടം ഇന്ന്. ഇന്നലെ രാത്രിയാണ് ഇളനീർവെപ്പ് ആരംഭിച്ചത്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിൽ നിന്ന് എരുവട്ടി തണ്ടയാൻ എള്ളെണ്ണയും ഇളനീരുമായി ഇന്നലെ സന്ധ്യയ്ക്ക് കൊട്ടിയൂരിൽ എത്തിയതിനു ശേഷം കുടിപതിക്കാരനവർ വെള്ളിക്കിടാരം വെച്ച് രാശി വിളിച്ചപ്പോഴാണ് ഇളനീർ വെപ്പ് ആരംഭിച്ചത്. രാശി വിളിക്കുമ്പോൾ മന്ദഞ്ചേരിയിലെ ബാവലിക്കരയിൽ കാത്തിരുന്ന ഇളനീർ വ്രതക്കാർ ഇളനീർ കാവുകളുമായി സന്നിധാനത്തേക്ക് ഓടിയെത്തി. തട്ടും പോളയും വിരിച്ച സ്ഥാനത്തെ മൂന്ന് തവണ വലം വെച്ച ശേഷമാണ് ഇളനീർ കാവുകൾ സമർപ്പിച്ചത്. ഇളനീർ വെപ്പ് പൂർത്തിയാവുന്നതോടെ എരുവട്ടി തണ്ടയാൻ എള്ളെണ്ണ സമർപ്പിക്കും. കത്തിത്തണ്ടയാന്മാർ ഇളനീർ ചെത്താനുള്ള കത്തികളും സമർപ്പിക്കും. തുടർന്ന് ഇന്ന് രാത്രിയോടെയാണ് ഇളനീരാട്ടം നടക്കുക. വൈശാഖോത്സവത്തിലെ രണ്ടാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും ഇന്നാണ്. അവധി ദിനമായ ഇന്നലെ കൊട്ടിയൂരിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ഗതാഗത കുരുക്കും രൂക്ഷമായിരുന്നു. കർണാടകയിൽ നിന്നെത്തുന്ന ഭക്തരുടെ തിരക്ക് വർദ്ധിച്ചു വരികയാണ്.
1: മുള്ളൻപൂരിൽ അഫ്ഗാനിസ്ഥാനെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ രണ്ടാം ദിനം ഇന്ത്യയ്ക്ക് മേധാവിത്വം. ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ ഉയർത്തിയ 564 റൺസ് പിന്തുടരുന്ന അഫ്ഗാനിസ്ഥാൻ 5 വിക്കറ്റ് നഷ്ടത്തിൽ 113 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യയ്ക്ക് നിലവിൽ 451 റൺസിന്റെ ലീഡുണ്ട്. രണ്ടാം ദിനം ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സ് 8 വിക്കറ്റ് നഷ്ടത്തിൽ 564 റൺസിന് ഡിക്ലയർ ചെയ്തു. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ വൈകിട്ട് ഗവൺമെന്റ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. ഇന്നലെ ഒഫീഷ്യൽ മത്സര ഫൈനലിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ വനം വകുപ്പിനെ പരാജയപ്പെടുത്തി. ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ടീം നയിക്കുന്ന യുവജന സംഘടനാ നേതാക്കളുടെ ടീമും തമ്മിൽ പ്രദർശന മത്സരം ഉണ്ടായിരിക്കും. ലോകകപ്പ് ഫുട്ബോൾ ആവേശം നിറച്ച് മലപ്പുറത്ത് ഫാൻസ് ഫുട്ബോൾ വിളംബര റാലി നടത്തി. ഓൾ കേരള സ്പോർട്സ് ഗുഡ്സ് ഡീലേഴ്സ് അസോസിയേഷനും മലപ്പുറം പ്രസ് ക്ലബ്ബും ചേർന്നാണ് വിളംബര ജാഥ സംഘടിപ്പിച്ചത്. ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച ശ്രദ്ധേയമായ കാൻക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്നു. വൈകിട്ട് 4 കോഴിക്കോട് ചാവറ കൾച്ചറൽ സെന്ററിലാണ് പരിപാടി. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുജന പങ്കാളിത്തം, നവീകരണം, സംരംഭകത്വം, കൂട്ടായ ദൃഢനിശ്ചയം എന്നിവയിലൂടെ മാത്രമേ വികസിത് ഭാരത് 2047 യാഥാർത്ഥ്യമാക്കാൻ കഴിയൂവെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ഇളനീരാട്ടം ഇന്ന്. അഫ്ഗാനിസ്ഥാനെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ രണ്ടാം ദിനം ഇന്ത്യയ്ക്ക് മേധാവിത്വം.

0: ബസ് ഓടിക്കുന്ന ഡ്രൈവർ രവീന്ദ്രൻ അവന്റെ മൂന്ന് മക്കളെയും വെച്ചോണ്ട് സ്കൂട്ടറിൽ പോകുന്നത്.
1: മൂന്ന് മക്കളെയും മൂന്ന് സ്ഥലത്ത് കൊണ്ടിറക്കണം.
0: മൂന്ന് സ്ഥലത്ത്?
1: ആ, മൂത്ത മോനെ തബല പഠിപ്പിക്കാൻ കൊണ്ടുവിടും, രണ്ടാമത്തവനെ ചിത്രരചന പഠിപ്പിക്കാൻ കൊണ്ടുവിടും, ഇളയ മോളെ ഡാൻസിനും പഠിക്കൊണ്ടുവിടും.
0: ദൈവമേ, കാലം പോയ പോക്കേ. പണ്ടൊക്കെ പള്ളിക്കൂടം അടയ്ക്കുന്നത് പിള്ളേര് നോക്കിയിരിക്കും അപ്പൂപ്പന്റെ അമ്മമ്മയുടെ അടുത്ത് പോകാന്.
1: അക്കാലത്തെ രീതി ഒന്നും ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല.
0: പിന്നെ വെക്കേഷൻ സമയത്ത് എന്തേലും ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാ.
1: വീട്ടിലെ ശല്യം കുറെ നേരത്തേക്ക് ഒഴിയുകയും ചെയ്യും.
0: ജന്മവാസനയുള്ള പിള്ളേരെ പഠിപ്പിച്ചാൽ അവര് കേറി തെളിഞ്ഞു വരും.
1: അത് ശരിയാ.
0: നമ്മുടെ നാട്ടിൽ തന്നെ തെളിവില്ലയോ? സ്വാമിനാഥൻ ആശാരിയുടെ കൊച്ചുമോനെ മൃദംഗം പഠിച്ച് ആ രംഗത്ത് ഉയർന്നു വന്നില്ലയോ?
1: അത് കണ്ടപ്പോ പലരും മക്കളെ മൃദംഗം പഠിപ്പിച്ചു. ഒരെണ്ണം ശരിയായില്ല, ചിലര് ഭഗതിക്ക് വെച്ചങ്ങ് നിർത്തുകയും ചെയ്തു.
0: അതുപോലെ തന്നെ ചിലരെ നൃത്തം പഠിപ്പിക്കാൻ വിടുന്നതും.
1: അത് പിന്നെ യൂത്ത് ഫെസ്റ്റിവലിന് സമ്മാനം കിട്ടണമെന്ന ലക്ഷ്യത്തോടെ പഠിപ്പിക്കാൻ വിടുന്നവരുണ്ട്.
0: ചേട്ടാ, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ വില്ലേജ് ഓഫീസിൽ ജോലിയുള്ള മിലാസിനി അമ്മയെ ഡാൻസ് പഠിക്കാൻ പോകുന്നു. അയ്യോ, ഞാനും അത് അറിഞ്ഞപ്പോ ചിരിച്ചു പോയി. അവസാനം ഞാൻ വിലാസിനി അമ്മയോട് തന്നെ ചോദിച്ച് എന്തിനായി ഈ പ്രായത്തിൽ ഡാൻസ് പഠിക്കാൻ പോകുന്നതെന്ന്.
1: എന്തോ പറഞ്ഞു?
0: കൊളസ്ട്രോൾ കുറയാനാണെന്ന്.
1: നിന്റെ അയലത്തുകാരും ബാബു ഇപ്പൊ എവിടെയാടാ?
2: എന്താ അമ്മ, അത്യാവശ്യമായിട്ട് ബാബുനോട് എല്ലാം പറയണോ?
0: എടാ, സ്ഥിരമായിട്ട് രാവിലെയും വൈകിട്ടും ഇതിലെ സ്കൂട്ടറിൽ പോകുന്നവനാ. കുറെ ദിവസങ്ങളായിട്ട് കാണാത്തത് കൊണ്ട് ചോദിച്ചതാ.
2: അതൊന്നും അല്ല, കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും. എന്നിട്ട് നമ്പർ ഇടുക അല്ലയോ?
0: എന്തോ കാര്യങ്ങൾ അറിഞ്ഞാ നീ പറയുന്നത്?
2: അമ്മാവി, അവന് സുഖമില്ലാതായി.
1: അയ്യോ, എന്ത് പറ്റി? അഡ്മിറ്റാവടാ.
2: ആ, രണ്ടു ദിവസം അഡ്മിറ്റ് ആയിരുന്നു.
0: എടാ, കഴിഞ്ഞ ആഴ്ച പെരിങ്ങനാട്ട കല്യാണത്തിന് എന്റെ അടുത്തിരുന്ന സദ്യ കഴിച്ചത് ശരിക്കും വെട്ടി വിഴുങ്ങുന്നത് ഞാൻ കണ്ടതാ.
2: ആ, അങ്ങനെ വെട്ടി വിഴുങ്ങിട്ടാ കുഴപ്പമായത്.
1: എന്താടാ, കുടലിനും ആമാശത്തിനും വല്ലതും പറ്റിയോ?
2: ഇനി ഇങ്ങനെ ഭക്ഷണം കഴിച്ചാ പലതും പറ്റും. വർഷങ്ങളായിട്ടേ ഷൂറുള്ളവനവൻ.
1: അത് അവന്റെ അച്ഛനും ഉണ്ടായിരുന്നു.
0: എന്നിട്ടാന്നോ എല്ലാത്തരം പ്രഥമനും രണ്ടും മൂന്നും പ്രാവശ്യം മേടിച്ചു കുടിച്ചത്?
2: ആഹാരം കണ്ട അവന്റെ കൺട്രോൾ പോകും. ഒരാഴ്ചക്ക് മുമ്പ് അവൻ ഏതാണ്ട് അസ്വസ്ഥത വന്നപ്പോഴേ ഡോക്ടറെ പോയി കണ്ട്. ആഹാരം നിയന്ത്രിക്കണം, വ്യായാമം ചെയ്യണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു വിട്ടതാ. അതൊന്നും അവനനുസരിച്ചില്ല.
0: അവന്റെ ഭാര്യ എന്താ തന്റെ ഇടത്തോടെ നിന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാത്തത്?
2: അമ്മാവിക്ക് എന്താ, അവരെങ്ങാനും പറഞ്ഞ അവൻ കേക്കൂ.
1: അല്ല, അസുഖം കൂടിയപ്പോ ഭാര്യ കൂടെ ചെന്നല്ലോ.
2: ചെന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴാ ഭാര്യ കാര്യങ്ങളൊക്കെ അറിയുന്നത്.
1: ഇലത്തറക്കിടക്കയിലെ കല്യാണത്തിന്റെ റിസപ്ഷൻ ദിവസവും അവൻ വാരി വലിച്ചു കഴിക്കുന്നത് ഞാനും കണ്ടതാ.
2: പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചുകൊണ്ട് ആ രക്ഷപ്പെട്ടെന്നാ ഡോക്ടർ പറയുന്നത്. കൃത്യമായിട്ട് വ്യായാമം ചെയ്ത് മരുന്ന് തെറ്റാതെ കഴിക്കണമെന്നും ഡോക്ടർ പറഞ്ഞു വിട്ടു.
1: രോഗം ആർക്കും എപ്പോഴും വരാം, പക്ഷെ രോഗം വിളിച്ചു വരുത്തുന്നവരെ എന്തോ ചെയ്യും.
0: സകല രോഗത്തിനും അടിസ്ഥാന കാരണം ആഹാരമാണെന്ന് പഴയ ആൾക്കാർ പറഞ്ഞ എന്ത് ശരിയാ?
2: ഇപ്പോ അതിരാവിലെ എഴുന്നേറ്റ് കുറച്ചേരം നടക്കുന്നുണ്ട്.
0: അവൻ നടന്നു പോകുന്നത് കൊച്ചുനാളങ്ങാണ്ട് ഞാൻ കണ്ടതാ. നേരം വെളുക്കുമ്പോ ബൈക്കിലെടുത്ത് അങ്ങ് വെക്കും. മനസ്സിനെ നിയന്ത്രിക്കാൻ ശക്തി ഇല്ലാത്തവൻ വൈദ്യരെ കണ്ടിട്ട് കാര്യമില്ല.

ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഇത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പോ ഇന്ന് June 8 തിങ്കളാഴ്ച, നമ്മൾ ദാണ്ട ഇന്നൊരു ദിവസത്തിന്റെ തുടക്കത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. എപ്പോഴും ഞാൻ ഇങ്ങനെ സംസാരിക്കാറുണ്ടല്ലേ, ഇങ്ങനെ ഓരോ ദിവസത്തിന്റെ തുടക്കവും ഓരോ ദിവസത്തിന്റെ അവസാനം, ഒരാഴ്ചയുടെ തുടക്കവും അവസാനവും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയുന്നില്ല, എത്ര വേഗമാണ് ഓരോ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാലോചിക്കുമ്പോൾ ആണ് കഴിഞ്ഞ ദിവസം നമ്മളെ വിട്ടുപിരിഞ്ഞ മഹാനടൻ സലീം കുമാറിന്റെ 57 വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായമെന്ന് പറയുന്നത്. വളരെയധികം സിനിമകളിൽ നമ്മളെ കൊണ്ട് ചിരിപ്പിച്ച് ചിന്തിപ്പിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഇപ്പൊ നമ്മുടെ 90s കിഡ്സിന്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമ കണ്ട് വളർന്നവരായിരിക്കും ഈ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും എന്ന് പറയുന്നത്. കൂടുതലും നമുക്ക് ദിലീപ് സലീം കുമാർ കോംബോ എന്നൊക്കെ പറയുന്നത് അത്രയധികം ഇഷ്ടമുള്ളതും അത്രയധികം ചിരിക്കാനായിട്ടൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് വാല്യൂ നമ്മൾ പറയത്തില്ലേ, ഓരോ ദിവസം കഴിയുന്നതോറും നമുക്ക് വീണ്ടും വീണ്ടും വീണ്ടും കാണാനായിട്ട് തോന്നുന്ന സിനിമകളാണ് ഇവർ ചെയ്തു വെച്ചേക്കുന്നത്. ഹാസ്യത്തിനോടൊപ്പം തന്നെ വളരെയധികം സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ, ആദാമിൻ്റെ മകൻ, അബു, അച്ഛനുറങ്ങാത്ത വീട് പോലുള്ള അത്രയും സീരിയസ് ക്യാരക്ടറും ചെയ്തിട്ടുള്ള ആളുകൂടിയാണ് സലീം കുമാർ. ചിരിക്കാൻ മാത്രമേ, ചിരിപ്പിക്കാനും ആസ്വദിക്കാനും മാത്രമേ കഴിയൂ എന്ന ആ ഒരു ട്രാക്ക് മാറിയിട്ട് ഈ അച്ഛനുറങ്ങാത്ത വീടും ആദാമിൻ്റെ മകനും ഒക്കെ, ആദാമിൻ്റെ മകൻ അബുവൊക്കെ ചെയ്ത ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് തേടി വന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം ചിരി മാത്രമല്ല, സീരിയസും ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയാലും അതുപോലുള്ള ക്യാരക്ടേഴ്സ് കൂടുതൽ വഴങ്ങും. അതേപോലെ നമ്മൾ ക്യൂനകത്ത് വക്കീലിനെ ശ്രദ്ധിച്ചാലും അറിയാം, ഭയങ്കര ബോൾഡ് ആൻഡ് ഭയങ്കര വാക്ചാതുര്യത്തിലൊക്കെ അത്രയധികം റോളുകളിൽ വളരെയധികം മികവുറ്റു നിന്ന ഒരു വക്കീൽ കഥാപാത്രം കൂടിയാണ്. നമ്മുടെ മീശമാധവ വല്ല തമാശയായിട്ടുള്ള വക്കീൽ നമ്മൾ മുകുന്ദനുണ്ണിയെ പറയുമ്പോഴും നമ്മൾ നേരെ തിരിച്ച് ക്യൂനിലേക്ക് വരുമ്പോൾ അത്രയധികം സീരിയസ് ആയിട്ടുള്ള ഒരു വക്കീലിനെ കൂടി നമുക്ക് കാണാൻ പറ്റി. അങ്ങനെ കൂടുതൽ കൂടുതൽ കൂടുതൽ വളരെയധികം നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്ത അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ ലോകത്തോട് വിട പറയുന്ന ആ ഒരു സമയത്ത് എല്ലാവരും ശ്രദ്ധിച്ചൊരു കാര്യമുണ്ടായിരിക്കും, നമ്മുടെ ഗ്രാമഫോണിനകത്ത് ആ ഒരു പാട്ടെന്ന് പറയുന്നത് എൻ്റെ ഇന്നും വന്നില്ല എന്ന് പറഞ്ഞ ആ പാട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഒരു ഷോയിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ദിവസം ആ പാട്ടിങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ സ്തംഭിച്ച് നിന്നുപോയി. കാരണം അദ്ദേഹം ജീവനോടുള്ള സമയത്ത് ആ ഒരു പാട്ട് കാണുമ്പോൾ അദ്ദേഹത്തിന് ചുറ്റുമുള്ള ആരും ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. ഇപ്പം മുരളി, നമ്മുടെ ഗീതാ സലാം, ഒടുവിലുണ്ണികൃഷ്ണൻ, നമ്മുടെ എരിഞ്ഞോളി മുസാക്ക, നമ്മുടെ ഇപ്പോൾ നമ്മുടെ സലീം കുമാർ, അങ്ങനെ എല്ലാവരും ആ ഒരു സ്ക്രീനിൽ തന്നെ വലിയൊരു ശൂന്യത നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പം അദ്ദേഹവും കൂടി പോയി കഴിഞ്ഞപ്പോൾ ആ ഒരു പാട്ടിൽ പിന്നെ ഇനി അവശേഷിക്കാനായിട്ട് ആരുമില്ല എന്നുള്ളൊരിതാണ്. അപ്പം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവരൊക്കെ ഇവരുടെയൊക്കെ ആ ഒരു കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പം സലീം കുമാർ ആയിക്കോട്ടെ, സലീം കുമാർ ഇന്നലെ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ഓർത്ത് വെക്കുന്ന ഒരു പേരായിരുന്നു ഇന്നലെ കൊച്ചിൻ അനീഫയുടേത്. ഇവരുടെ എല്ലാം എന്ന് പറയുന്നത് വളരെ ചെറുപ്രായത്തിലെ മരണപ്പെട്ട കലാകാരന്മാരാണ്. കലാഭവൻ മണി, കലാഭവൻ നവാസ്, കൊച്ചിൻ അനീഫ, ഇപ്പോൾ സലീം കുമാർ, ഇവരെല്ലാം വളരെയേറെ ചെറുപ്പത്തിലെ മരണപ്പെട്ടു. അപ്പം നമുക്ക് പറയാനുള്ളത് ഓരോ ദിവസവും കഴിഞ്ഞ് ഓരോ മാസങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഒരു വേളയിൽ കൂടുതലൊന്നും നമുക്ക് ഈ ലോകത്ത് അവശേഷിപ്പിക്കാനായിട്ടൊന്നും ഇല്ല എന്നുള്ളൊരു വലിയ ചിന്തയും വലിയൊരു ഓർമ്മയും നമുക്ക്. കലാകാരന്മാരാണെങ്കിൽ കൂടുതൽ കൂടുതൽ, ഇപ്പോൾ കലാഭവൻമണിയുടെയൊക്കെ പാട്ടുകളൊക്കെ ആണെങ്കിൽ ഇപ്പോഴും കുഞ്ഞു കുട്ടികൾ വരെ പാടിക്കൊണ്ട് കിടക്കുന്നത്, അതാണ് കലാകാരന്മാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അവർ അവരുടെ ഒരു സിഗ്നേച്ചർ പതിപ്പിച്ചിട്ടാണ് ഈ ലോകത്ത് നിന്ന് പോകുന്നത്. അത്രയധികം നല്ല നല്ല സിനിമകൾ, അത്ര അത്ര നല്ല നല്ല പാട്ടുകൾ ഒക്കെ ചെയ്തിട്ടാണ് അവർ ഈ ലോകത്ത് നിന്ന് പോകുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു ഒപ്പുകൂടി അവർ ഈ ലോകത്ത് പതിക്കുന്നുണ്ട്. അവരാ ഒപ്പ് വെച്ചിട്ടാണ് ഇവിടെ പോകുന്നത്. അതുകൊണ്ട് അവരെക്കാലവും ഓർക്കപ്പെടും എന്നുള്ളൊരു തോന്നലാണ് ഇന്ന് നമുക്ക് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചറിൽ നിന്ന് നമ്മുടെ ശ്രോതാക്കളോട് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ സമയം നമ്മുടെ ആകാശവാണി വാർത്തകളോട് അടുത്തിരിക്കുകയാണ്. പെട്ടെന്ന് തിരികെ എത്താം. ഇത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയ്യ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വിദ്യാസമ്പന്നരും സാങ്കേതിക വിദ്യാ വിദഗ്ധരുമായ യുവാക്കളാണ് വികസിത ഭാരതത്തിന്റെ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ഇന്ന് ന്യൂഡൽഹിയിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കും. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. ഇറാൻ ചർച്ചകളിലേക്ക് മടങ്ങണമെന്ന് യുഎസ് പ്രസിഡന്റ്. കേരളത്തിൽ ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. പ്രതിരോധം, വ്യാപാരം, സമുദ്രസുരക്ഷ തുടങ്ങിയ മേഖലകളിൽ തന്ത്രപര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് ഇന്ത്യയും ഇന്തോനേഷ്യയും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെയും ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോണോയുടെയും സംയുക്ത അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗത്തിലാണ് തീരുമാനം. വിവിധ പ്രാദേശിക ആഗോള സാഹചര്യങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. പൊതുജന പങ്കാളിത്തം, നവീകരണം, സംരംഭകത്വം, കൂട്ടായ ദൃഢനിശ്ചയം എന്നിവയിലൂടെ മാത്രമേ വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ കഴിയൂ എന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. വിദ്യാസമ്പന്നരും വിദഗ്ധരും സാങ്കേതിക വിദ്യയിൽ പ്രാപ്തരുമായ യുവാക്കളാണ് വികസിത ഭാരതത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് എന്നും ലോക്സഭാ സ്പീക്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഒരു കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാൻ ഒരുങ്ങി പശ്ചിമബംഗാൾ. ദേശീയ ആരോഗ്യ അതോറിറ്റിയും പശ്ചിമബംഗാൾ സർക്കാരും ഇന്ന് ന്യൂഡൽഹിയിൽ ഇത് സംബന്ധിച്ച ധാരണാപത്രം ഒപ്പുവയ്ക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി എന്നിവർ സന്നിഹിതരായിരിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: രാജ്യത്തുടനീളമുള്ള എല്ലാ പൌരന്മാർക്കും തുല്യവും താങ്ങാനാകുന്നതുമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിനുള്ള പ്രധാന നാഴികക്കല്ലാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. പശ്ചിമബംഗാളിലെ ദശലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾക്ക് വലിയ ആരോഗ്യ ചെലവുകളിൽ നിന്നും സാമ്പത്തിക സുരക്ഷ നൽകുമെന്നാണ് വിലയിരുത്തൽ. ആയുഷ്മാൻ ഭാരത് PMJAY ഗുണഭോക്താക്കൾക്ക് സെക്കൻഡറി ടെർഷ്യറി കെയർ ചികിത്സയ്ക്കായി ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ ആരോഗ്യ പരിരക്ഷ നൽകുന്നു. ഗുണനിലവാരമുള്ളതും താങ്ങാനാവുന്ന വിലയിലും ആരോഗ്യ സംരക്ഷണ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് സംസ്ഥാനത്തിന്റെ ആരോഗ്യ സംരക്ഷണ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഈ മാസം 21 നടക്കാനിരിക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള പൊതു അറിയിപ്പ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. രാജ്യമൊട്ടാകെ 551 നഗരങ്ങളിലും 14 വിദേശ നഗരങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജീകരിക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. ക്രമക്കേടിനെ തുടർന്ന് കഴിഞ്ഞ May 3 നടന്ന പരീക്ഷ May 12 NGA റദ്ദാക്കിയിരുന്നു. കേരളത്തിൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. 388 സ്കൂളുകളിലേക്കുള്ള ട്രയൽ അലോട്ട്മെന്റാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. admission.vhsc.portal.kerala.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ ലഭ്യമാകുക. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. കേരളത്തിൽ ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഒരു മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത വേണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷന്റെ ഇന്ത്യ റീജിയൺ സോൺ 2 3 ദിവസത്തെ സമ്മേളനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ചണ്ഡിഗഡിൽ ഉദ്ഘാടനം ചെയ്യും. ഹരിയാന നിയമസഭയാണ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. രാജ്യത്തുടനീളമുള്ള 15 നിയമസഭകളിൽ നിന്നുള്ള പ്രിസൈഡിംഗ്, ഡെപ്യൂട്ടി പ്രിസൈഡിംഗ് ഓഫീസർമാരും നിയമസഭാംഗങ്ങളും പങ്കെടുക്കും. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള അടുത്തഘട്ട സ്ഥാനാർത്ഥി പട്ടിക BJP പുറത്തിറക്കി. മധ്യപ്രദേശിൽ നിന്ന് മഹേഷ് കെവാട്ടും കർണാടകത്തിൽ നിന്ന് എം നാഗരാജയും മത്സരിക്കും. കർണാടകയിൽ നിയമസഭാ സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി ലിംഗരാജ് പാട്ടീലിനെയും രഘു കൌഡിലിയെയും BJP പ്രഖ്യാപിച്ചു. ഇന്ന് ലോക സമുദ്രദിനം. സമുദ്രസുരക്ഷയുടെയും സമുദ്രവിഭവങ്ങൾ സുസ്ഥിരമായി കാത്തുസൂക്ഷിക്കേണ്ടതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് എല്ലാ വർഷവും June 8 ലോക സമുദ്രദിനമായി ആചരിക്കുന്നത്. നമ്മുടെ ഭൂമിക്കായി ശക്തമായ സമുദ്ര സംരക്ഷിത മേഖലകൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആഗോള ഊർജ്ജ വ്യാപാരത്തിന്റെ പ്രധാന കവാടങ്ങളിൽ ഒന്നായ ഹോർമൂസ് കടലിടുക്ക് നേരിടുന്ന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സമുദ്ര സുരക്ഷ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണെന്ന് നിലവിലെ ആഗോള സാഹചര്യം വ്യക്തമാക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പ്രധാന മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി പ്രത്യേക ഫീച്ചർ ഒരുക്കുന്നു. ഇന്ന് പരിസ്ഥിതി സംരക്ഷണത്തിനായി സർക്കാർ സ്വീകരിച്ച നടപടികൾ അറിയാം. 2014 ആരംഭിച്ച നമാമി ഗംഗെ പരിപാടിയിലൂടെ വിപുലമായ നദീ പുനരുജ്ജീവനം നടത്തുകയും തണ്ണീർത്തടങ്ങൾ, കണ്ടൽക്കാടുകൾ, തീരദേശ ആവാസ വ്യവസ്ഥകൾ എന്നിവ പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. 2015 ആരംഭിച്ച ഗ്രീൻ ഇന്ത്യ ദൌത്യം, മിഷൻ ലൈഫ്, അന്താരാഷ്ട്ര സോളാർ അലയൻസ് തുടങ്ങിയവ പരിസ്ഥിതി സംരക്ഷണത്തിൽ കേന്ദ്രത്തിന്റെ പ്രതിജ്ഞാബദ്ധത എടുത്തുകാട്ടുന്ന പദ്ധതികളാണ്. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ജൂലൈ മുതൽ എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച് പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടന. സൌദി അറേബ്യ, റഷ്യ, അൾജീരിയ, ഇറാഖ്, കസാഖിസ്ഥാൻ, കുവൈറ്റ്, ഒമാൻ എന്നിവ ഉൾപ്പെടെ 7 ഒപെക് പ്ലസ് രാജ്യങ്ങൾ അടുത്തമാസം എണ്ണ ഉൽപ്പാദനം പ്രതിദിനം ഏകദേശം 1,88,000 ബാരൽ വർദ്ധിപ്പിക്കാൻ ധാരണയായി. ഈ വർഷം ഫെബ്രുവരി മുതൽ ഇറാനെതിരായ US ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് ആരംഭിച്ച യുദ്ധം ആഗോള ഇന്ധന വിതരണ ശൃംഖലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. അതേസമയം ചർച്ചകളിലേക്ക് ഇറാൻ മടങ്ങണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
1: ഏപ്രിലിലെ വെടിനിർത്തൽ കരാറിന് ശേഷം ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ ആദ്യ മിസൈൽ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇറാന്റെ 2 മിസൈലുകൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. ലെബനനിലെ ഹിസ്ബുള്ള ആസ്ഥാനത്ത് ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായാണ് വ്യോമാക്രമണമെന്ന് ഇറാനും പ്രതികരിച്ചു. അതേസമയം പ്രത്യാക്രമണം നടത്തരുതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനോട് അഭ്യർത്ഥിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അമേരിക്കയുമായി ചേർന്നല്ല ഇസ്രായേലിന്റെ മുൻ ആക്രമണങ്ങളെന്നും അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് ട്രംപ് വ്യക്തമാക്കി. എന്നാൽ സംഭാഷണത്തിന്റെ ഭാഷ അമേരിക്കയ്ക്ക് അറിയില്ലെന്നും അധികാരം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗലിബാഫ് ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ ശക്തമായ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദീതീരങ്ങളിൽ ഉള്ളവരും അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. വിവിധ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല ഇന്ന് നടത്താനിരുന്ന എല്ലാ തിയറി പരീക്ഷകളും മാറ്റിവച്ചു. പുതുക്കിയ തീയതി സർവകലാശാല വെബ്സൈറ്റിലൂടെ പിന്നീട് അറിയിക്കും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. ഇന്നലെ നടന്ന കലാശപ്പോരാട്ടത്തിൽ ഇറ്റലിയുടെ ഫ്ളാവിയോ കോബോളിനെ 5 സെറ്റ് നീണ്ട ഏറ്റുമുട്ടലിൽ പരാജയപ്പെടുത്തിയാണ് സ്വരേവ് തന്റെ ആദ്യ ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കിയത്. ബോറിസ് ബെക്കറിന് ശേഷം ഗ്രാൻഡ്സ്ലാം സിംഗിൾസ് ജയിക്കുന്ന ആദ്യ ജർമ്മൻ പുരുഷ താരമാണ് സ്വരേവ്. ഇന്ത്യക്കെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2 ദിനമായ ഇന്നലെ കളി അവസാനിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ 5 വിക്കറ്റിന് 113 റൺ എന്ന നിലയിൽ 8 വിക്കറ്റിന് 564 റൺ നേടി ഇന്ത്യ 1 ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തിരുന്നു. ഫിലിപ്പീൻസിൽ ശക്തമായ ഭൂചലനം. മിൻഡാനാവോ മേഖലയിൽ റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഉണ്ടായത്. നാശനഷ്ടങ്ങളെക്കുറിച്ചോ ആളപായത്തെക്കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. ചില പ്രാദേശിക തീരങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിദ്യാസമ്പന്നരും സാങ്കേതിക വിദ്യാ വിദഗ്ധരുമായ യുവാക്കളാണ് വികസിത ഭാരതത്തിന്റെ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ഇന്ന് ന്യൂഡൽഹിയിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കും. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. ഇറാൻ ചർച്ചകളിലേക്ക് മടങ്ങണമെന്ന് US പ്രസിഡന്റ്. കേരളത്തിൽ ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്.
3: നാട്ടു നന്മയുടെ വേറിട്ട ശബ്ദം. ഇത് എന്റെ റേഡിയോ 91.2.

0: മഴയിങ്ങി എത്തി, ഇനിയിപ്പോ മൺസൂണിലേക്കുള്ള പർച്ചേസ് പ്ലാൻസ് ഒക്കെ നോക്കണ്ടേ? ഈ മഴയത്ത് എല്ലാ ഷോപ്പുകളും ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങാൻ പറ്റുമോ?
1: വേണ്ടല്ലോ ലുലു, മൺസൂൺ സേവേഴ്സ് എത്തിയിരിക്കല്ലേ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ സെറ്റ് അല്ലേ. ഈ മൺസൂണിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ, ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ, ഗാർമെന്റ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാം, അതും മികച്ച ഓഫറുകളിൽ. അപ്പൊ വന്നാട്ടെ ലുലു ഡെയിലി ഡ്രീം സ്മോൾ കൊട്ടിയം.
2: എന്റെ പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി കരുനാപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
6: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
5: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
7: ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
8: പിന്നെ തീർച്ചയായും വാങ്ങണം.
7: എവിടെ നിന്ന് വാങ്ങാനാ?
8: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ, അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
7: അത് ശരിയാ, വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
8: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
9: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
10: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
11: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
12: എയർ കണ്ടീഷൻ കെജിവിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
11: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.

0: സ്വന്തം
1: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 811-82-8081.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തര പാടാണ്.
4: ഒരു സൊല്യൂഷൻ ഉണ്ട്.
3: എന്താ സൊല്യൂഷൻ?
4: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
5: അമ്മൂന് സ്കൂളിലാക്കിട്ട് നമുക്ക് ലുലുലു പോയാലോ?
6: അതൊരു നല്ല ഐഡിയ. ലുലുവിൽ ഇപ്പൊ കിടിലൻ മൺസൂൺ ഓഫർ ഉണ്ടല്ലോ. ഷോപ്പിംഗ് കഴിഞ്ഞ് മോളെയും കൂട്ടി വരെയും ചെയ്യാം.
7: തകർപ്പൻ ഓഫറുകളുമായി ലുലു മൺസൂൺ സേവേഴ്സ് ജൂൺ 14 വരെ. ഗ്രോസറി, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വില കുറവും ഓഫറുകളുമായി കൊട്ടിയം ലുലു ഡെയിലി.
8: കനത്ത ഓഫർ തകർപ്പൻ ഷോപ്പിംഗ്. അതെ, ഈ മൺസൂൺ ഒരു ഷോപ്പിംഗ് ഉത്സവമാക്കി മാറ്റാം ലുലു ഡെയിലിക്കൊപ്പം. വിസിറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ, കൊട്ടിയം.
9: എന്റെ പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ!
10: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.

0: പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: യച്ചാൻജേ മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ജോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: സുമയാണ്. അപ്പോൾ നമ്മളിന്ന് ജൂൺ 8-ന് ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ തുടക്കത്തിലെ തന്നെ സൗഹൃദത്തെ കാര്യങ്ങളെയൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ബെസ്റ്റ് ഫ്രണ്ട്സ് ഡേ ആണ്. നാഷണൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ഡേ ആയിട്ട് ആചരിക്കുന്നൊരു ദിവസമാണിന്ന്. അതായത് ബെസ്റ്റ് ഫ്രണ്ട്സ് ഡേ എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത കൂട്ടുകാരൻ എല്ലാവരുടെയും ഒരു ദിവസമാണിന്ന്. അപ്പം നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അവരെ പറ്റിയിട്ടുള്ള അവരുടെ ഓർമ്മകളും അവരുടെ വിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കാനായിട്ട് വിളിക്കേണ്ട നമ്പർ 9444709912 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ ആരെയാണെന്ന് വെച്ച് കഴിഞ്ഞാലും അവരുടെ ഓർമ്മകളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് നമ്മളുമായിട്ട് പങ്കുവെച്ചോളൂ. അതായത് നമ്മുടെ ഇന്ന് നമ്മൾ ഇവിടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള കുറച്ച് മനുഷ്യരെ കുറിച്ചിട്ടാണ്. അതായത് നമ്മൾ തളർന്നു വീഴുമ്പോൾ താങ്ങാനല്ല, നമ്മളോടൊപ്പം വന്ന് വീഴാൻ മടിയില്ലാത്തവർ, അതാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലും കാണും ഇങ്ങനെ ഒരാൾ, അല്ലെങ്കിൽ ഒരു ഗ്യാങ് എന്ന് പറയുമ്പോൾ. അതായത് വീട്ടിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ മുതൽ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരങ്ങൾ വരെ കാണിച്ചു വെക്കുന്നത് നമ്മളിവരുമായിട്ടായിരിക്കും, അല്ലേ? അതായത് നമ്മളെ ജഡ്ജ് ചെയ്യാത്ത, നമ്മളുടെ സങ്കടങ്ങളിൽ പോലും ഇങ്ങനെ തമാശയൊക്കെ കാണിക്കുന്ന, അല്ലെങ്കിൽ വളരെയധികം സൈലന്റ് കണക്ഷനുള്ള ആൾക്കാർ എത്രയോ പേർ നമ്മളുടെ കൂടെ കാണും, അല്ലേ? മാസങ്ങളോളം സംസാരിച്ചില്ലെങ്കിലും നേരിട്ട് കാണുമ്പോൾ ഇന്നലെ പിരിഞ്ഞതുപോലെ സംസാരിക്കാനായിട്ട് ഇവർക്ക് മാത്രമേ കഴിയൂ എന്നുള്ളതാണ് ഈ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം അന്ന് ഈ നിമിഷം നിങ്ങളുടെ ആ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സിനെ ഒന്ന് ഓർത്ത് നോക്കൂ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തിൻ്റെ പേര് നമുക്ക് വിളിച്ച് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഓർമ്മകൾ ഞങ്ങളുമായിട്ട് പങ്കുവെക്കുക. അതായത് ഇനി അവർക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ ആ ഇന്നത്തെ ദിവസം ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ മാറ്റിവെക്കുമല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അറിയിച്ചോളൂ. അതായത് നമ്മളുടെ അമ്മയോടും പങ്കാളിയോടും ഒക്കെ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ആരോടാണോ പറയുന്നത് അവരാണ് നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട്സിനെ കുറിച്ച് ആദ്യമേ സംസാരിക്കാനുള്ളവരുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ആദ്യത്തെ പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: ഹലോ
0: ഹലോ, ആരാ ഇത്?
1: എന്റെ പേര് വേദിക.
0: വേദിക, വേദിക എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
1: അഞ്ജലി.
0: അഞ്ജലി ഏത് സ്കൂളിലാ?
1: സെന്റ് ജോസഫ് യു പി എസ് ക്ലാപ്പുര സ്കൂൾ.
0: ഓക്കെ, വേദികക്ക് ഏത് ബെസ്റ്റ് ഫ്രണ്ട്സിനെ കുറിച്ചാ പറയാനുള്ളത്?
1: എന്താ, എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് നിത്യശ്രീയും ഐശ്വര്യയും.
0: ഐശ്വര്യയും, ഓക്കെ. അവരാണോ ഇപ്പൊ കൂട്ടുകാരികള്? ആണോ? എങ്ങനെ, നിങ്ങൾ സ്കൂളിലൊക്കെ ഒരുമിച്ചാണോ പോകുന്നത് അതോ സ്കൂളിൽ വെച്ചുള്ള ഫ്രണ്ട്സ് ആണോ?
1: ഞങ്ങൾ എപ്പോഴും ഫ്രണ്ട്സ്.
0: എപ്പോഴും ഫ്രണ്ട്സ് ആവോ?
1: എവിടെ വെച്ച് കണ്ടാലും പോവും.
0: എവിടെ വെച്ച് കണ്ടാലും പോവും. ഓ, അപ്പൊ അത്രയ്ക്ക് കൂട്ടുകാരികളാണല്ലേ. അപ്പൊ ഇന്നത്തെ ഈ ഒരു നാഷണൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ഡേയിൽ എന്താ ബെസ്റ്റ് ഫ്രണ്ട്സിനോട് പറയാനായിട്ടുള്ളത്?
1: എനിക്ക് ഇഷ്ടമാ.
0: ഓ,
1: എനിക്ക് അവരെ ഒത്തിരി ഇഷ്ടമാ. പിന്നെ എന്നോട് എപ്പോഴും കളിക്കാൻ കൂടും. എന്നെ ഒറ്റയ്ക്കാക്കത്തില്ല.
0: എപ്പോഴും നിങ്ങൾ ഒരുമിച്ചാണല്ലേ? ഏത് എപ്പോഴും ഒരുമിച്ചാണ്. അപ്പൊ ഇങ്ങനെ തന്നെ ഒരുമിച്ച് അങ്ങ് മുമ്പോട്ട് പോട്ടെ. കുറേ വർഷങ്ങൾ ഒരുമിച്ചൊക്കെ നിങ്ങൾ പഠിക്കട്ടെ. ഒരുമിച്ച് വളർന്ന്, ഒരുമിച്ച് പഠിച്ച്, ഒരുമിച്ചൊക്കെ ജോലിയൊക്കെ ആവുന്നിടം വരെ നിങ്ങൾ ഇങ്ങനെ അങ്ങ് പോട്ടെ. ഒറ്റയ്ക്കാക്കത്തില്ല. അപ്പൊ അത് ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സിനേക്കാൾ ഉപരി നമ്മള് സോൾമേറ്റ്സ് എന്ന് പറയുന്നത് പോലാണല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. അതായത് അതെ, നമ്മൾ ഈ ഒറ്റയ്ക്ക് ഇരിക്കുക, നമ്മൾ ഒറ്റയ്ക്ക് കുറേ സമയം നമ്മളിങ്ങനെ ചിലവഴിക്കുക എന്ന് പറയുന്നത് തികച്ചും കുറച്ച് നമുക്കിങ്ങനെ ബുദ്ധിമുട്ട്, ചിലർക്ക് ഭയങ്കര ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരിക്കും അല്ലേ. അതായത് ചിലർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനായിരിക്കും ഇഷ്ടം, പക്ഷേ ചിലർക്ക് ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറയുന്നത് വളരെയധികം ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമൊക്കെയാണ്. അപ്പം നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, നമ്മളെ അത്രയും അറിയുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും, ആ ഇവൻ അല്ലെങ്കിൽ ഇവളിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്, അവളങ്ങനെ ഒറ്റയ്ക്ക് ഇരുത്തി കഴിഞ്ഞാൽ ശരിയാവത്തില്ല, ഭയങ്കര കുറച്ച് കുഴപ്പമാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുത്തിയാൽ, അല്ലെങ്കിൽ അവൾ വിഷമിക്കും എന്ന് മനസ്സിലാക്കുന്ന നമ്മളുടെ കൂട്ടുകാരെന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഇങ്ങനെ ചേർത്ത് പിടിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കണ്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ പറയത്തില്ലേ, ഒരു സുഹൃത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കണ്ണാടി പോലെ ആയിരിക്കണം. ആ കണ്ണാടിയിൽ ആ പ്രതിബിംബം എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പം നമ്മളെ അത്രയ്ക്കധികം മനസ്സിലാക്കുന്ന ആൾക്കാരായിരിക്കണം. എന്താണ് നമ്മളുടെ ഉള്ളിലെ വിഷമം, നമ്മളുടെ ഉള്ളിലെ ആ ഒരു നമ്മളെ ഇട്ട് അലട്ടുന്ന കാര്യം എന്താണെന്ന് ആ വിത്തിൻ സെക്കൻഡ്സ് തന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. അതൊരു ചെറിയ കാര്യമല്ല, അതൊരു വലിയ കാര്യമാണ്. സന്തോഷമായിക്കോട്ടെ സങ്കടമായിക്കോട്ടെ, നമ്മളെല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുകയും നമ്മളെല്ലാ കാര്യങ്ങളും സംസാരിക്കുകയും നമ്മളെല്ലാ കാര്യത്തിനും ഇങ്ങനെ ആശ്രയിക്കുകയും ചെയ്യുന്ന നമ്മളുടെ കൂട്ടുകാരെന്ന് പറയുന്നത് കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ഈ സലീം കുമാറിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം എല്ലാ ഇൻ്റർവ്യൂവിലും എടുത്തു പറയുന്ന ഒരാളായിരുന്നു കൊച്ചിൻ അനീഫ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സത്യം പറഞ്ഞാൽ ഒരു ന്യൂസ് ചാനലിന് കൊടുത്ത ബൈറ്റ് എന്ന് പറയുന്നത് നമ്മളെ ഏറ്റവും അധികം ചിന്തിപ്പിക്കുകയും അതേപോലെ തന്നെ വിഷമിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം സലീം കുമാർ പറഞ്ഞു, അതായത് സലീം കുമാർ കൊച്ചിൻ അനീഫ മരിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു വിഷമവും ഇല്ല, കാരണം ഹനീഫ്ക പോയിടത്തേക്ക് അടുത്തതായിട്ട് ഞാനും കൂടി പുറയത്തേക്ക് പോകാനായിട്ട് പോവുകയാണ് എന്ന് പറയുമ്പോൾ എനിക്കൊരു വിഷമവും ഇല്ല എന്ന് പറയുമ്പം അവരുടെ ആ ബന്ധങ്ങളിലുള്ള ആഴം എന്ന് പറയുന്നത്, അവരുടെ ആ ബന്ധങ്ങൾ അവർ സൂക്ഷിച്ചു വെക്കുന്ന ആ ഒരു രീതി എന്ന് പറയുന്നത് വളരെയധികം വ്യത്യസ്തവും അത്രയധികം സ്പെഷ്യലുമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അതായത് ഒരു സുഹൃത്ത് മരിച്ച് ആ ഒരു നിൽക്കുമ്പോൾ അവന് കൊടുക്കാനായിട്ട്, അവനെ കംഫർട്ടബിൾ ആക്കാനായിട്ട് പറ്റുന്ന, അല്ലെങ്കിൽ അവൻ പോയ ആ ഒരു ഇതിൽ ഓർത്ത് വെക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ടാണ് അവരിങ്ങനെ പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പം കൂടുതൽ കൂടുതൽ ഇങ്ങനെ പറയുന്നത് കൂടുതൽ കൂടുതൽ കഴിഞ്ഞ ദിവസം ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ്, നമ്മുടെ ഓർമ്മയിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ, ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ ഓർമ്മയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമ്മളുടെ ഏറ്റവും അടുത്ത സുഹൃത്തും നമ്മളുടെ ഏറ്റവും അടുത്ത ആ ഒരു സഹപാഠി, അല്ലെങ്കിൽ നമ്മൾ കളിച്ച് വളർന്ന നമ്മളുടെ സുഹൃത്ത് ആരാണെന്ന് നിങ്ങൾക്ക് അവരെക്കുറിച്ച് കൂടുതൽ പറയാൻ വേണ്ടിയിട്ട്, അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വിളിക്കേണ്ട നമ്പർ 9444 7001 2. ഇത് എൻ്റെ റേഡിയോ 91.2 സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഓണാട്ടുകാര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: മൺസൂണിലേക്കുള്ള പർച്ചേസ് പ്ലാൻസ് ഒക്കെ നോക്കണ്ടേ? ഈ മഴയത്ത് എല്ലാ ഷോപ്പുകളും ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങാൻ പറ്റുമോ?
1: വേണ്ടല്ലോ ലുലു, മൺസൂൺ സേവേഴ്സ് എത്തിയിരിക്കല്ലേ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ സെറ്റ് അല്ലേ. ഈ മൺസൂണിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ, ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ, ഗാർമെന്റ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാം, അതും മികച്ച ഓഫറുകളിൽ. അപ്പൊ വന്നാട്ടെ ലുലു ഡെയിലി ഡ്രീം സ്മോൾ കൊട്ടിയം.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
6: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
5: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലെയ്, കരുനാഗപ്പള്ളി.
7: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ. പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFT, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
8: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
9: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
10: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
11: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ PKG മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
12: എയർ കണ്ടീഷൻ KG വിങ്ങിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് PKG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
11: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.

0: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടേറെ പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരുന്നത് ബെസ്റ്റ് ഫ്രണ്ട്സിനെ പറ്റിയിട്ടായിരുന്നു അല്ലെ. ബെസ്റ്റ് ഫ്രണ്ട്സ് നമ്മളുടെ കൂടെയുള്ള എല്ലാത്തിനും നമ്മളുടെ കൂടെ ചങ്ക് പറിച്ച് നമ്മളുടെ കൂടെ നിൽക്കുന്ന നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഈ ബെസ്റ്റ് ഫ്രണ്ട്സുമായിട്ടുള്ള സംസാര ശൈലി എന്ന് പറയുന്നത് കുറച്ചധികം പ്രത്യേകതയുള്ള സംസാരമായിരിക്കും അല്ലേ. ആൺപിള്ളേരാണെങ്കിൽ അളിയ മച്ച എന്തുണ്ട് എങ്ങനെ അങ്ങനെയായിരിക്കും. പെൺകുട്ടികളാണെങ്കിൽ കൂടുതൽ എനിക്ക് ഇപ്പോൾ കൂടുതലും ഡാ ഡാ ഡാ എന്നുള്ളൊരു ആ ഒരു ടോണിലായിരിക്കും സംസാരിക്കുന്നത്. ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ നിക് നെയിംസ് കാര്യങ്ങളൊക്കെ അവർക്കുണ്ടാവും പെൺകുട്ടികളുടെ ഇടയിൽ, അങ്ങനെയായിരിക്കും. അപ്പോൾ എൻ്റെ കൂട്ടുകാരിയുടെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ രണ്ടുപേരുടെ പേര് ഒന്ന് ലച്ചുവെന്നും ഒന്ന് ദേവു എന്നുമാണ് കേട്ടോ. ലച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മി, ദേവു എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവിക. അങ്ങനെ രണ്ട് നിക് നെയിംസ് ആണ് ഞങ്ങളുടെ ഇടയിലുള്ളത്. അപ്പോൾ വളരെ സ്വാഭാവികമായി നമ്മൾ സുഹൃത്തുക്കളോട് സംസാരിക്കുന്നത് പോലെ തന്നെ സംസാരിക്കുക, അതായത് വളരെയധികം അതായത് വൈകാരികമായ ആ ഒരു നമ്മളുടെ ആ നമ്മൾ ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ ഇടയിലുണ്ടാകും അല്ലേ. അതാണ് നമ്മളുടെ ആ ബെസ്റ്റ് ഫ്രണ്ട്സുമായിട്ട് ഇടയിലുള്ള ആ ഒരു സംസാരം കാര്യങ്ങളെന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു ടോൺ മാറിയാൽ, നമ്മളുടെ സംസാരത്തിൻ്റെ തന്നെ ഒരു ടോൺ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് മനസ്സിലാകും എന്നുള്ളൊരു കാര്യമാണ്. അതാണ് ഇപ്പം നമുക്ക് എന്തെങ്കിലും വിഷമം ണ്ടെങ്കിലോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വളരെ നമ്മളെ ഇങ്ങനെ ബുദ്ധിമുട്ടി നമ്മളാ ഒരു പെട്ടെന്ന് നമ്മളിങ്ങനെ ഒരു എന്തെങ്കിലും ഒരു സ്വാഭാവികമായിട്ടൊരു മൂഡില്ലാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ എന്താണ് പെട്ടെന്ന് ഇങ്ങനെ പറ്റിപ്പോകുന്നത് എന്ന് ചോദിക്കാനും, ചിലപ്പോഴാണെങ്കിൽ ഇല്ല മാഗ്നറ്റ് പോലാണ്, അതായത് കാന്തം പോലാണ്. ഒരാൾക്കടുത്തൊരു പ്രശ്നം ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് സ്വാഭാവികമായിട്ട് അത് പെട്ടെന്ന് അങ്ങ് മനസ്സിലാവും എന്നുള്ളൊരു കാര്യമാണ്. ചിലപ്പോൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഈ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കോളൊക്കെ വരുമ്പോൾ നിനക്കെങ്ങനെ മനസ്സിലായി ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുകയാണെന്ന് എന്ത് നമ്മളിങ്ങനെ ചോദിക്കത്തില്ലേ. അപ്പം അങ്ങനെ കണക്ട് ചെയ്യാനും അങ്ങനെ സംസാരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു കൂട്ടുകാരെന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അതായത് പ്രത്യേകിച്ച് നമ്മളുടെ ഈ ജഡ്ജ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ എങ്ങനെയുള്ളവരാണ്, അങ്ങനെ തന്നെ നമ്മളെ സ്നേഹിക്കുന്നവരാണ് നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ്. അവിടെ ജാടകളൊന്നുമില്ല, അവിടെ അഭിനയങ്ങളും ഒന്നുമില്ല. അതാണ് കൂടുതലും നമ്മൾ എന്തെങ്കിലും നമ്മളുടെ ഒരു വിഷമങ്ങളോ കാര്യങ്ങളോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്തുകൊണ്ടിത് ചെയ്തു അല്ലെങ്കിൽ നീ എന്തുകൊണ്ടിത് ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നതിനേക്കാളും ആ പോട്ടെ കയ്യിൽ നിന്ന് പറ്റിപ്പോയതല്ലേ, നമുക്കതെങ്ങനെയെങ്കിലും നമുക്ക് സോർട്ട് ഔട്ട് ചെയ്തെടുക്കാം എന്ന് പറയുന്ന ഫ്രണ്ട്സാണ് കുറച്ചും കൂടി കൂടുതൽ നല്ലത് എന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. പക്ഷെ അതേസമയം എന്തെങ്കിലും നമ്മളുടെ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റുകൾ കണ്ടാൽ ആ നീ അത് ചെയ്തത് ശരിയായില്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റണം. അതാണ് ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിലുള്ള ഫ്രീഡം എന്ന് പറയുന്നത്. ആ ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് നമ്മുടെ കണ്ണാടിയായിരിക്കണം നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. നമ്മുടെ കൂട്ടുകാരെന്ന് പറയുന്നത് നമ്മളുടെ കണ്ണാടിയായിരിക്കണം. നമ്മൾ എന്താണോ അത് അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണണം. നമുക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതും അവിടെ കാണാൻ സാധിക്കും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം. പറഞ്ഞോളൂ ചേച്ചി.
1: എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് മോളെ.
0: ആരായിരുന്നു?
1: സുമതന്നാണ് പേര്. പക്ഷെ എന്ത് നമ്മള് വിഷമിച്ചിരിക്കുമ്പോഴും ആ സെക്കൻഡിൽ എന്നെ വിളിക്കുകയും എനിക്കറിയില്ല ഇങ്ങനെ ഒരു മായാജാലം പോലെ വരും എന്റെ അടുത്ത് വന്നിട്ട് എന്നെ സമാധാനിപ്പിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോ അതാ എനിക്ക് അത് മറക്കാൻ പറ്റുന്നില്ല. അത് എങ്ങനെ വരുന്നതെന്നൊന്നും അറിയത്തില്ല. നമ്മളിങ്ങനെ മനസ്സ് വിഷമിച്ചിരിക്കുമ്പോഴും അവരെ ഒന്ന് ശബ്ദം കേൾക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും എല്ലാം എന്നെ അപ്പൊ തന്നെ വിളിക്കും. പിന്നെ ഇപ്പൊ ഞങ്ങൾക്ക് റേഡിയോയിലൂടെ കിട്ടിയ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവരെല്ലാം നല്ല എല്ലാരും നല്ല ഒന്നിനൊന്നും മിച്ചം എല്ലാരും. അതിൽ എനിക്ക് ഏറ്റവും പ്രിയമായിട്ട് തോന്നിയ രണ്ടു മൂന്ന് പേരുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ പറയുമ്പോ മറ്റുള്ളവർക്ക് അത് വിഷമമായി തോന്നിയാലോ, അതുകൊണ്ട് ഞാൻ പറയുന്നു.
0: ആ നമ്മുടെ കൂട്ടുകാർ നമ്മളുടെ മാത്രം കൂട്ടുകാരാണ് എന്നുള്ളൊരു ഇതില്ലേ,
1: അത് നമുക്ക് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തട്ടുന്നവരുണ്ട് ചിലര്. അല്ലാതെ എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സ് ആകത്തില്ല മോളെ ഒരിക്കലും.
0: ആ എല്ലാരും ആവത്തില്ല. ഇപ്പൊ ഈ പറഞ്ഞതിന്റെ കൂട്ട് വരെല്ലെണ്ണാവുന്ന ആൾക്കാരായിരിക്കും എല്ലാവർക്കും തോനെയും കൂടുതൽ, അല്ലെങ്കിൽ ചിലർക്ക് ഈ ഗ്യാങ്ങിൽ ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഈ ഒരു ഒന്ന് രണ്ട് പേരിൽ മാത്രം ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പൊ അങ്ങനെ നിൽക്കുന്നവരുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏത് ഗ്യാങ്ങിൽ നിൽക്കാനാണോ ഇഷ്ടം, അതോ നിങ്ങൾക്ക് ഈ ഒന്ന് രണ്ട് പേരായിട്ട് നിൽക്കാനാണോ ഇഷ്ടം? ഈ ബോയ്സിന് കൂടുതലും ഇങ്ങനെ ഒരുമിച്ച് ഒരു ഗ്യാങ്ങിലൊക്കെ ഒരു ഒരു കൂടുതലും നമ്മുടെ ഈ കൂട്ടത്തോടെ നിൽക്കാനായിരിക്കും ബോയ്സിന് ഇഷ്ടം അല്ലേ? പക്ഷേ നേരെ തിരിച്ച് പെൺകുട്ടികളെന്ന് പറയുന്നത് ഈ ഒരു ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് വളരെയധികം കുറവായിരിക്കും. അവർക്ക് വിരലെണ്ണാവുന്ന കുറച്ചധികം ഫ്രണ്ട്സേ കാണത്തുള്ളൂ. എനിക്ക് രണ്ടുപേരേ ഉള്ളൂ കേട്ടോ, നിങ്ങൾക്ക് എത്ര പേരുണ്ടെന്ന് പെട്ടെന്ന് വിളിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ. വിളിക്കേണ്ട നമ്പർ 9444709902. ഇത് എൻ്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓണാട്ടിയര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: തിരികെ താം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പം നമ്മളിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് ബെസ്റ്റ് ഫ്രണ്ട്സിനെ പറ്റിയിട്ടാണ് അല്ലേ. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന് ഒരുപാട് നല്ല നല്ല നല്ല ക്വാളിറ്റീസ് ഉണ്ടാവും. ആ ക്വാളിറ്റീസ് ആയിരിക്കുമല്ലോ നമ്മളെ ഫ്രണ്ട്സ് ആക്കാൻ വേണ്ടി നമ്മളെ ഒരുമിപ്പിക്കുന്ന ആ ഒരു ഫാക്ടർ എന്ന് പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതായത് നമ്മളുടെ മ്യൂസിക്, നമ്മളുടെ സിനിമ, അല്ലെങ്കിൽ സ്പോർട്സ്, അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ഒരു ക്യാരക്ടേഴ്സിൻ്റെ ഏതെങ്കിലും ഒരു വശങ്ങൾ, ഇതൊക്കെ ആയിരിക്കുമല്ലോ നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് നമ്മളെ ഒരുമിപ്പിക്കാനായിട്ടുള്ളൊരു, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസിഡൻസ് ആയിരിക്കാം അല്ലേ. അതായത് ഇപ്പം സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ നമ്മളുടെ അയൽവക്കത്തോ ഒക്കെ നടന്നിട്ടുള്ള കുറച്ച് സംഭവങ്ങളായിരിക്കാം നമ്മളെ ഇങ്ങനെ ഒരുമിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഈ ആദ്യം ശത്രുക്കളായിട്ടിരുന്നിട്ട് പിന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഈ ആദ്യത്തെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ ആദ്യത്തെ ആ ഒരു സൈൻ തന്നെയെന്ന് പറയുന്നത് ഈ ഒരു ഇഷ്ടക്കേടായിരിക്കും അല്ലേ, ഒരു ഇഷ്ടമില്ലായ്മയായിരിക്കും. ഈ ബെസ്റ്റ് ഫ്രണ്ട്സ് ആവുന്നതിൻ്റെ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് തന്നെ അതൊന്നായിരിക്കും. അപ്പോൾ അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ആരെങ്കിലും നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ പെട്ടെന്ന് അറിയിച്ചോളൂ. അറിയിക്കേണ്ട നമ്പർ 9444705912. അപ്പം നമുക്ക് ഈ സംസാര ശൈലി അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു സ്പേസിലേക്ക് വരുമ്പോൾ നമുക്കുണ്ടാവുന്ന കുറച്ച് മാറ്റങ്ങളുണ്ട് അല്ലേ. അതായത് നമുക്ക് നമ്മൾ കൂടുതലും ഈ ഇൻട്രോവേർട്ടായിട്ട് ഈ പബ്ലിക് സ്പേസിൽ ഭയങ്കര ഈ ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്ന ക്യാരക്ടേഴ്സൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് അവരുടെ ആ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സിൽ വരുമ്പോഴത്തേക്ക് അവരുടെ ആ ഒരു രീതിയെ മാറും. ആ ഒരു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് സന്തോഷിച്ച് ചിരിച്ച് സംസാരിക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് മാറും. അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്കറിയാവും? അടുത്ത ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം. ഞാൻ ദേവലഗ്ര കോളേജിൽ വിളിക്കുന്നത് രാജീവ്.
0: പറഞ്ഞോളൂ.
1: ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഈ ഫ്രണ്ട്സ് എന്നൊക്കെ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭൂരിപക്ഷം ആൾക്കാരും അവരവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാന് അവരുടേതായ താല്പര്യങ്ങൾക്ക് വേണ്ടി വരുന്നവരാ ഭൂരിപക്ഷവും.
0: അതിനോട് ഞാൻ വിയോജിക്കുന്നു.
1: അല്ലല്ല, കൂടുതലും അങ്ങനെ ഞാൻ യോജിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരുപാട് അനുഭവത്തിൽ നമ്മളുടെ ഒരുപാട് കൂട്ടുകാർ എനിക്കുണ്ട്. എന്റെ പഴയ കൂട്ടുകാര്, പുതിയ കൂട്ടുകാരെല്ലാം, ഇവരെയെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തന്നെ ആയാലും പിന്നെ ഒരു കാലം കഴിയുമ്പോൾ അത്ര ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടുതലായിട്ട് അവര് പുലർത്തത്തില്ല. പക്ഷെ ഞാൻ എല്ലാവരുമായിട്ട് അങ്ങോട്ടും
0: സഹകരിക്കാത്ത,
1: ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കാത്തവരും ഉണ്ട് അതിനകത്ത്. എന്ന് വെച്ചാൽ പരസ്പരം അങ്ങോട്ടും ചെറിയ ചെറിയ ഈഗോയും അസൂയയും ഒക്കെ വരുമല്ലോ. ചിലർക്ക് ജോലി കിട്ടും, ചിലർ വളരെ മെച്ചപ്പെട്ട രീതിയിലായിരിക്കും. പിന്നെ ഒരു പ്രത്യേകതയുണ്ട്, നമ്മുടെ നാട്ടിലൊരു എല്ലാ സ്ഥലത്തും കാണുന്ന ഒരു സ്വഭാവമുണ്ട്. ഒരു നാട്ടിൽ നിന്ന് വളർന്നിട്ട് ഇച്ചിരി ദാരിദ്ര്യത്തിലൊക്കെ വളർന്നിട്ട് ഇല്ല എവിടെയെങ്കിലും പോയി ഇച്ചിരി കഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അദ്ദേഹം ജോലി ചെയ്ത് അല്പം പണമൊക്കെ ഉണ്ടായി കഴിഞ്ഞാല് അദ്ദേഹത്തിന് ആ നാടിനോട് ജനിച്ച നാടിനോടോ വളർന്ന നാടിനോടോ താല്പര്യം കാണത്തില്ല. കാര്യം ഇദ്ദേഹം ആ നാട്ടിൽ വളരെ ദാരിദ്ര്യവാനായിട്ടായിരിക്കും വളർന്നത്. എന്നിട്ട് പിന്നെ വന്നിച്ചൊരു സമ്പത്തൊക്കെ ആയി കഴിഞ്ഞ് ജനങ്ങളെ ഒന്ന് സേവ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ ആ പഴയ അവസ്ഥയൊക്കെ ചിലപ്പോൾ അവര് പറയുമ്പോൾ ആ ഒരു നാണക്കേട് പോലെ ചിന്തിച്ച് അങ്ങനെ ഇവിടെ നിന്ന് നാട് വിട്ടുപോയവരുണ്ട്. ഇവിടെ ഞങ്ങളെ കൂടെ തന്നെ ഒരു കവി തന്നെ അങ്ങനെ പോയിട്ടുണ്ട്, ഒരു കവി എഴുത്തുകാരനാണെന്ന് തോന്നുന്നു. ഈ ഈ എന്താ അതിന് പറയുന്നത്, ഇത് അവിടെ നിന്ന് വലിയ കേന്ദ്ര ഗവൺമെന്റ് ഏതാണ്ടൊക്കെ അവാർഡ് കിട്ടിയത് അദ്ദേഹത്തിന്.
0: നമ്മള് വിഷയത്തിൽ നിന്ന് തെന്നിമാറി പോകുന്നുണ്ട്.
1: അല്ല, ഞാൻ കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ, പേര് പറയുന്നില്ലല്ലോ. ഇത് മനുഷ്യന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അത്ര അടിസ്ഥാനപരമായിട്ട്. അത് പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും താങ്കൾ പറഞ്ഞില്ലായിരുന്നു, നമ്മൾ ആദ്യമേ പിണങ്ങിയിട്ട് പിന്നെ കൂട്ടുകാരാണെന്ന്, അങ്ങനെയുള്ളവരുണ്ട്. അത് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. സ്ത്രീകളുമായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കലഹിച്ചിട്ടുണ്ട്. എന്റെ സ്ത്രീ കൂട്ടുകാരെന്ന് പറഞ്ഞ എന്റെ സ്ത്രീകളായിട്ടുള്ള കൂട്ടുകാരെന്ന് പറഞ്ഞാൽ അവരുമായിട്ടെല്ലാം ഞാൻ ഒന്ന് പിണങ്ങിയിട്ട് പിന്നെ അവരുമായിട്ടൊന്ന് ഇണങ്ങിയിട്ടുണ്ട്. അതിന് ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു, ഒരു വ്യക്തിയെ നമ്മള് പെട്ടെന്ന് ആരുമായിട്ട് അടുക്കാൻ പാടില്ല. മനസ്സിലായി ഞാൻ പറയുന്നതിന് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഒരാളുമായിട്ട് വളരെ അടുത്ത് പെട്ടെന്ന് അടുക്കുമ്പോൾ അത് അകൽച്ചയ്ക്ക് സാധ്യത
0: കൂടുതലാണ്.
1: മനസ്സിലായില്ലേ? ഒരു വ്യക്തിയെ നമ്മൾ ഏത് വ്യക്തി ആണായാലും പെണ്ണായാലും നമ്മൾ കൂട്ടുകാരെന്ന് പറയുമ്പോൾ കൂട്ട് അവരുമായിട്ടൊരു അടുപ്പോ സ്നേഹമോ ഒക്കെ ആകുന്നത് പെട്ടെന്ന് അടുക്കുമ്പോൾ അത് അകൽച്ചയ്ക്കൊരു സാധ്യത കൂടുതൽ. അതുപോലെ നമ്മൾ സാവകാശം, അതായത് കുറെ ദിവസങ്ങൾ എടുത്ത് അവരെ പരിചയപ്പെട്ട് വന്നിട്ട് അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ചെയ്യുമ്പോൾ അത് കൂടുതൽ ദാർഢ്യത്തോടെ ദീർഘകാലം ആ ബന്ധം നിലനിൽക്കുന്നു. ആ ഒരു സുഖമായ ബന്ധം, അവരുമായിട്ടുള്ള ആ ഒരു അടുത്ത സ്നേഹം അവർക്കും രണ്ടുപേർക്കും തുല്യമായിട്ട് അത് അനുഭവപ്പെടും. പെട്ടെന്ന് അടുക്കുന്നവർ അതേപോലെ തന്നെ പിണങ്ങും. അതിന് എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ നമ്മളല്ല മറ്റുള്ളവരുടെ നമ്മൾ കണ്ടിട്ട് പ്രേമിച്ച് തന്നെ കല്യാണം കഴിച്ചവര് തന്നെ നമുക്കറിയാവുന്ന കൂട്ടുകാരുണ്ട്. അതായത് അവരോടെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ സ്നേഹിച്ച് കല്യാണം കഴിക്കുമ്പോൾ എങ്ങനെ സ്നേഹിച്ചോ അതേപോലെ നിമിഷ നേരം കൊണ്ട് നിങ്ങൾ പിണങ്ങുകയും ചെയ്യും. പിണങ്ങുകയും ചെയ്യും, ഡൈവേഴ്സിന്റെ വക്കിൽ എത്തിയവരുണ്ട്, ഒത്തിരി പേര് ഡൈവേഴ്സിന്റെ വക്കിൽ എത്തിയവരുണ്ട്. തിരിച്ച് ഒരു അറേഞ്ച്മെന്റ് മാരേജ് ആകുമ്പോൾ കുറെയൊക്കെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറ. നമ്മൾ ഈ സ്നേഹം പറഞ്ഞുകൊണ്ടാണേ പറഞ്ഞത്, സ്നേഹിതരും കൂട്ടുകാരുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയം കൂടെ ഞാൻ പറഞ്ഞത്. എന്നാൽ ഈ മനുഷ്യന് അങ്ങനെ ഒരു ഇതുണ്ട് എന്ന് വെച്ചാൽ, ഏറ്റവും നമ്മൾ പറയത്തില്ല വേഗത കൂടുന്ന വാഹനത്തിന് ഭൂരിപക്ഷവും ആക്സിഡന്റിന് സാധ്യതയുള്ളു. ഏതാ വേഗത കൂടുന്ന ഒരു വണ്ടി ഭയങ്കരമായ സ്പീഡിൽ നമ്മൾ പോയാണെങ്കിൽ ഏത് സമയം അതിന് അപകടം ഉണ്ടാകത്തില്ല. അതേ സാധ്യത തന്നെയാണ് മനുഷ്യന്റെ സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെയും എല്ലാം അടിസ്ഥാനം. നമ്മൾ പെട്ടെന്ന് ഒരു വ്യക്തിയുമായിട്ട് അടുക്കാൻ പാടില്ല. അങ്ങനെ അടുക്കുന്നവര് എന്തേലും നമ്മളെ പറ്റിക്കാനോ അല്ലെങ്കിൽ എന്തേലും തരത്തിൽ നമ്മളെ ചൂഷണം ചെയ്യാനായിരിക്കും വരുന്നത്.
0: അതെ, അതായത് നമ്മൾ കൂടുതലും എന്താ പറയാ, നമ്മളുടെ ആ ഒരു സൗഹൃദ വലയം അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ബന്ധം എന്ന് പറയുന്നത് കുറച്ചുകൂടി പ്രൈവറ്റ് ആക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറെ കൂടി നമ്മൾ ഇങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ നമ്മളിങ്ങനെ കൂട്ടുകാരെ അഭിനയിച്ചിട്ട് കാര്യമില്ല അല്ലെ. നമ്മൾ എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ കൂട്ടുകാരാണ് എന്ന് പറഞ്ഞിങ്ങനെ അഭിനയിച്ചിട്ട് കാര്യമില്ല. പക്ഷെ നമുക്കാണ് അത് നമ്മളുടെ യഥാർത്ഥ കൂട്ടുകാരാണോ അല്ലയോ എന്നുള്ള ആ ഒരു ചിന്തകളും കാര്യങ്ങളും ഉണ്ടാവേണ്ടത്. ഇതിപ്പോൾ നമ്മളുടെ കൂട്ടുകാർ തന്നെ ആണോ അല്ലയോ എന്നൊക്കെയുള്ള ആ ഒരു കാര്യം എന്നൊക്കെ പറയുന്നത് നമുക്കും ആ നിൽക്കുന്ന കൂട്ടുകാരനുമാണ് അത് ഏറ്റവും കൂടുതലായിട്ട് ബോധ്യപ്പെടേണ്ടത്. അപ്പം ആ ഒരു രീതിക്കാണ് നമ്മളുടെ ബന്ധങ്ങൾ പോകേണ്ടത്. അല്ലാതെ കൂടുതൽ ആൾക്കാരെ കാണിക്കുക അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഇന്ന ആൾക്കാരെൻ്റെ ഫ്രണ്ട്സാണ്. ചിലർക്ക് ഒരു ചില ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്, എനിക്ക് ഈ വലിയ വലിയ ബന്ധങ്ങളുണ്ടെന്ന് കാണിക്കാനായിട്ട് വലിയ ഇഷ്ടവും താല്പര്യവും, ആക്ച്വലി അത്രയൊന്നും കാണത്തൊന്നുമില്ലായിരിക്കും, പക്ഷെ അങ്ങനെ താല്പര്യമുള്ള ആൾക്കാരൊക്കെ കാണും അല്ലേ. അതായത് എനിക്ക് വലിയ ബന്ധങ്ങളുണ്ട്, എനിക്ക് വലിയ ആൾക്കാരുമായിട്ട് സഹകരണമുണ്ട് എന്ന രീതിയിൽ കാണിക്കാൻ, ചിലപ്പം അത്രയൊന്നും കാണത്തൊന്നുമില്ല. അപ്പം അങ്ങനെ കാണിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളെ, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും കൂട്ടുകാരുണ്ട്, ഇതെല്ലാം എൻ്റെ കൂട്ടുകാരാണ്, ആവശ്യം വരുമ്പോൾ ഇവരാരും കാണത്തില്ല, എല്ലാം നമ്മൾക്ക് മാത്രം നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നോ രണ്ടോ പേര് മാത്രമേ നമുക്ക് കാണുകയുള്ളൂ എന്നുള്ളത് വളരെയധികം യാഥാർത്ഥ്യമാണ്. അപ്പം ആ കാണുന്ന ആൾക്കാരെയാണ് നമ്മൾ തേടി പിടിച്ച് നമ്മൾ കണ്ടെത്തേണ്ടത്. അതായത് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അവർ വരികയോ ചെയ്യും. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ഏതൊരു അത്യാവശ്യത്തിലും നമ്മളുടെ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും വിഷമഘട്ടത്തിലും നമ്മൾക്ക് നമ്മളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിളിച്ചു പറയാനായിട്ടുള്ള സുഹൃത്തുക്കളെയാണ് നമ്മൾക്ക് വേണ്ടത്. അല്ലാത്തവരെ നമ്മളിങ്ങനെ എന്താ പറയുക, പരിചയമുണ്ട് എന്നുള്ളൊരു കാര്യമല്ലാതെ കൂടുതൽ പ്രയോജനമോ കാര്യങ്ങളോ അതിൽ നിന്ന് കാണത്തില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. നമ്മൾ അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ തിരഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേ നമുക്ക് എന്താ പറയുക, കൂടുതൽ ആൾക്കാരില്ലെങ്കിലും ഇവനുണ്ടല്ലോ എനിക്ക്, ഇനിയിപ്പോൾ ആരെന്നെ വിട്ടുപോയാലും എത്ര ആളുകൾ എന്നെ വിട്ടുപോയാലും ഇവനല്ലെങ്കിൽ ഇവൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ, അതുമാത്രം മതി എന്നുള്ളൊരു തോന്നലിലാണ് നമ്മൾ പിന്നീട് അങ്ങോട്ട് നമ്മളുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതായാലും പിന്നീട് അങ്ങോട്ട് നമ്മൾക്ക് ജീവിക്കുന്നതിലായാലും ആ ഒരു ധൈര്യമാണ്. കാര്യം എനിക്ക് ഇത്ര ഫ്രണ്ട്സ് ഉണ്ട് അല്ലെങ്കിൽ എനിക്കിത്ര ഗ്യാങ്ങുകളുണ്ട് എന്ന് പറയുന്നതിനേക്കാളും ഇവരാരും ഇല്ലെങ്കിലും എനിക്ക് ഇവളുണ്ട് അല്ലെങ്കിൽ ഇവനുണ്ട് എന്ന് പറയുന്നതിനോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് തരുന്നൊരു ബലമാണത്. നമ്മളുടെ ഒരു വല്ലാത്തൊരു ബലമാണ് ആ ഒരു കാര്യം എന്ന് പറയുന്നത്. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: ഹായ്, നമസ്കാരം സുമയ്യ.
0: നമസ്കാരം ചേച്ചി.
2: എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് എന്റെ ഹസ്ബൻഡ് തന്നെ.
0: ഹസ്ബൻഡാണ്.
2: എന്ത് പറയാനും ആരുടെ കാര്യം എന്തുണ്ടെങ്കിലും ഞങ്ങൾ എന്തുണ്ടെങ്കിലും ഞാൻ ഉടനെ പറയുന്നത് ചേട്ടനോടായിരിക്കും. ചേട്ടൻ എന്തുണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയും. ഇതിന് മുൻപൊരു പാസഞ്ചർ പറഞ്ഞതുപോലെ പ്രേമിച്ച് കല്യാണം കഴിച്ച ഇന്ന് ഞങ്ങൾ അതേപോലെ നല്ല പ്രേമിച്ച് തന്നെ ജീവിക്കുക. ഞങ്ങൾക്ക് രണ്ട് മക്കളുണ്ട്. ഞങ്ങൾ ഇന്ന് വരെ വഴക്കിടുവോ പിണങ്ങോ ഒന്നും ചെയ്തിട്ടില്ല. അന്നാലും ചോദിക്കും വഴക്കില്ലെങ്കിൽ ദാമ്പത്യ ബന്ധത്തിൽ തട്ടിമുട്ടി ഇരിക്കുന്നു പറഞ്ഞാൽ ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ തട്ടിമുട്ടിയൊക്കെ ഇരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്ത് പറഞ്ഞു പറഞ്ഞാലും ഞാനൊന്നും മിണ്ടാം.
0: കൂട്ടുകാരാകുമ്പോ അങ്ങനെ.
2: അപ്പൊ അതുപോലെ തന്നെ നമ്മളെ എന്തെങ്കിലും മിണ്ടും. എന്താ നമ്മളതിനു വേണ്ടി എന്താ ശ്രമിക്കും തോറും നമുക്ക് നല്ലത് കരുത്ത് കിട്ടത്തേ
0: ഉള്ളൂ
2: എന്ന് പറയുന്നത്. കൂട്ടുകാരാകുമ്പോ അങ്ങനെ പെണങ്ങും ഇണങ്ങും പെണങ്ങും ഇണങ്ങും അത് സ്വാഭാവികമാണ്. പക്ഷെ പ്രേമിച്ച് കല്യാണം കഴിച്ചുകൊണ്ട് ഒത്തിരി പേര് നന്നായി ജീവി അങ്ങനെ ചേട്ടൻ പറഞ്ഞതുപോലെ ഡിവോഴ്സിന്റെ ഒക്കെ തെറ്റുകാരുണ്ടായിരിക്കാം, പക്ഷെ നന്നായിട്ട് ജീവിക്കുന്നവരും
0: എല്ലാത്തിലും സംഭവിക്കുന്ന കാര്യമല്ലേ.
2: അതെ അതെ, നന്നായിട്ട് എത്രയോ കാലങ്ങളോളം അങ്ങ് മുത്തശ്ശി മുത്തശ്ശി ആകുന്നതിനും വരെ സന്തോഷമായിട്ട് ജീവിക്കുന്ന എത്രയോ പേരുണ്ട്.
0: അതെ അതെ അതെ
2: അതെ അതെ.
0: അപ്പം അതെ, ഇപ്പം നമ്മുടെ കൂട്ടുകാര് നമ്മളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുന്നത് നമ്മളുടെ ഹസ്ബൻഡ് ആണ്, നമ്മളുടെ നമ്മുടെ പാർട്ണർ ആണ് എന്ന് പറയുമ്പോൾ അതൊരു വേറൊരു പ്രത്യേക വൈബാണ് അല്ലേ. അതെന്ന് പറയുന്നത് വളരെയധികം എപ്പോഴും നമ്മളുടെ കൂടെയുള്ള ആളാണല്ലോ, നമ്മളുടെ എപ്പോഴും നമ്മളുടെ കാര്യങ്ങൾക്ക് കൂടെയുള്ള ആളാണല്ലോ നമ്മളുടെ ഏറ്റവും അധികം വലിയ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. അതൊരു വലിയ കാര്യമാണ്, പാർട്ണറെ കൂട്ടുകാരാക്കി കാണുക, കൂട്ടുകാരെ പോലെ പോവുക എന്ന് പറയുന്നത് അതും വേറൊരു ഇതിലാണ്. അതായത് എപ്പോഴും നമ്മളുടെ കൂടെ നമ്മളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അറിഞ്ഞിരിക്കാന്നുള്ളതാണ് അതിലും ഏറ്റവും നമ്മൾ വലുതായിട്ട് കാണേണ്ട ഒരു കാര്യവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് സുഹൃത്തുക്കളെ പറ്റിയിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ചില നമ്മളുടെ സുഹൃത്തുക്കൾ ഇങ്ങനെ ഫിലോസഫറായിട്ടുള്ളവരുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ അഡ്വൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് നമ്മൾ എന്ത് പ്രശ്നത്തിൽ ചെന്ന് ചാടിയാലും വലിയ തത്വശാസ്ത്രമൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ രക്ഷിക്കാനായിട്ട് ഇങ്ങനെ ഒരാൾ വരുമല്ലോ, അങ്ങനെ ഒരു ഫിലോസഫറായിട്ടുള്ള ഒരു സുഹൃത്ത് നമുക്ക് കാണും. നമ്മുടെ ശ്രോതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ പാസഞ്ചേഴ്സിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുക കേട്ടോ. അതായത് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾക്ക് ചെന്ന് ചാടിയിട്ട് പെട്ടെന്ന് നിങ്ങളിങ്ങനെ രക്ഷിക്കാൻ ഇങ്ങനെ തത്വശാസ്ത്രമൊക്കെ പറഞ്ഞു വന്ന് രക്ഷിക്കാനായിട്ടുള്ള ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം. അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ കാണുക എപ്പോഴും ഒരു കോമഡി പീസ്, ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരാൾ, അതായത് ഗ്രൂപ്പിൽ എപ്പോഴും ഇങ്ങനെ തമാശകൾ പറഞ്ഞ് എല്ലാവരെയും ഇങ്ങനെ ചിരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇവരില്ലെങ്കിൽ ആ ഒരു ഗ്യാങ് തന്നെ ഭയങ്കര സാഡായിരിക്കും, ഭയങ്കര വിഷമമായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നവർ, അല്ലെങ്കിൽ ഭയങ്കര ഇങ്ങനെ സൈലന്റ് കില്ലറായിട്ടിരിക്കുന്ന ആൾക്കാർ, അതായത് അധികം ആരും സംസാരിക്കില്ല, പക്ഷെ നമുക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ ആര് പറയുന്നതിന് മുമ്പും കൂടെ നിൽക്കാനായിട്ട് ഇവരുണ്ടാകും എന്നൊരു കാര്യം. അതേപോലെ തന്നെ എപ്പോഴും ബിസി ആയിട്ടുള്ള ഫ്രണ്ട്സ്, മെസ്സേജ് അയച്ചാൽ ഒരു 3 ദിവസമോ 4 ദിവസമോ ഒക്കെ കഴിഞ്ഞ് മറുപടി തരുന്നത് നമ്മുടെ ഏറ്റവും ബ്രിസിയായിട്ടുള്ള നമ്മുടെ ഒരു ആത്മാർത്ഥ സുഹൃത്ത്. അങ്ങനെ സുഹൃത്തുക്കൾക്കിടയിലുള്ള ആ ഒരു പലതരം സുഹൃത്തുക്കളുടെ പലതരം സ്വഭാവങ്ങളൊക്കെ പറയുന്നത് വളരെയേറെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനത്തെയൊക്കെ സുഹൃത്തുക്കളൊക്കെ നിങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അഭിപ്രായങ്ങൾ പറയാൻ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 9544704912. ഇത് എന്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓണാട്ട്.

0: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
0: ഒരു സൊല്യൂഷൻ ഉണ്ട്.
2: എന്ത് സൊല്യൂഷൻ?
0: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുവിടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
4: അമ്മൂന് സ്കൂളിലാക്കിട്ട് നമുക്ക് ലുലുലു പോയാലോ?
5: അതൊരു നല്ല ഐഡിയ. ലുലുവിൽ ഇപ്പൊ കിടിലൻ മൺസൂൺ ഓഫർ ഉണ്ടല്ലോ. ഷോപ്പിംഗ് കഴിഞ്ഞ് മോളെയും കൂട്ടി വരെയും ചെയ്യാം.
6: തകർപ്പൻ ഓഫറുകളുമായി ലുലു മൺസൂൺ സേവേഴ്സ് June 14 വരെ. ഗ്രോസറി, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വില കുറവും ഓഫറുകളുമായി കൊട്ടിയം ലുലു ഡെയിലി.
7: കനത്ത ഓഫർ തകർപ്പൻ ഷോപ്പിംഗ്. അതെ, ഈ മൺസൂൺ ഒരു ഷോപ്പിംഗ് ഉത്സവമാക്കി മാറ്റാം ലുലു ഡെയിലിക്കൊപ്പം. വിസിറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
8: എന്റെ പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
9: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
8: അപ്പൊ പഴയ ചോയ്സോ?
9: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
8: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
9: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
8: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
9: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
8: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

തിരികെത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് കൂട്ടുകാരെ പറ്റിയിട്ടായിരുന്നു അല്ലേ? ബെസ്റ്റ് ഫ്രണ്ട്സിനെ പറ്റിയിട്ടായിരുന്നു നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ സുഹൃത്തുക്കളെ, നമ്മൾ ജീവിതത്തിൽ നിന്ന് പല തിരക്കുകളിലേക്ക് നമ്മൾ മാറുമ്പോൾ, ജോലി, കുടുംബം, പുതിയ സാഹചര്യങ്ങൾ, ഇതിനിടയിൽ നമ്മൾ പലപ്പോഴും ഈ ബെസ്റ്റ് ഫ്രണ്ട്സിനെ മറന്നു പോകാറുണ്ട്. പണ്ട് ദിവസത്തിൽ 10 വട്ടം വിളിച്ചിരുന്നവർ ഇന്ന് ഒരു മാസത്തിലൊരിക്കലായിരിക്കും ഇങ്ങനെ സംസാരിക്കുക. പക്ഷെ ഓർക്കുക, യഥാർത്ഥ സൗഹൃദത്തിന് കാലമോ ദൂരമോ ഒന്നും ഒരു തടസ്സമല്ല. വർഷങ്ങൾക്ക് ശേഷം വിളിച്ചാലും എന്താടാ എന്ന് ചോദിച്ച പഴയ കോളേജ്, സ്കൂൾ ഡേയ്സിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ അവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു നിമിഷം, ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പഴയ ബെസ്റ്റ് ഫ്രണ്ട്സിനെ ഓർക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സമയങ്ങളൊക്കെയാണ്. അപ്പൊ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് വിളിച്ചിട്ട് ഞാൻ നിന്നെ ഓർക്കുന്നുണ്ട് എന്നൊന്ന് പറയുക കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ നിന്നെ മറന്നിട്ടില്ല എന്ന് പറയുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾക്ക് കുറേ നമ്മളെ ജീവിതത്തിലെ തിരക്കുകളൊക്കെ ആകുമ്പം കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതൊക്കെ ഒന്ന് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ പഴയ സാഹചര്യം കൊണ്ട് അല്ലെങ്കിൽ പഴയ സാഹചര്യം പോലെ ഇങ്ങനെ കുറച്ച് സാഹചര്യങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാകും. പണ്ടത്തെ പോലെ ഇപ്പം പറ്റുന്നില്ല, അല്ലെങ്കിൽ കുടുംബവും കുട്ടികളും ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചധികം ഉത്തരവാദിത്തങ്ങൾ കൂടിപ്പോയി. അപ്പോൾ ആ ഒരു സമയത്ത് ഒന്നിനും സമയം കിട്ടുന്നില്ല എന്നൊരു ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ, ഈ കുറച്ച് സമയം നിങ്ങളൊന്ന് മാറ്റി വെച്ചിട്ട് ആരെങ്കിലും കൂട്ടുകാരെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് ഓർത്തെടുത്തുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരെ ഒന്ന് വിളിച്ചിട്ട് എന്തുണ്ട് വിശേഷം, ഇത്ര നാൾ നീ എവിടെയായിരുന്നു, എന്നെ നീ ഓർക്കാറുണ്ടോ, എന്നെ നീ എന്താ പറയുക, എൻ്റെ കാര്യങ്ങൾ നീ ഓർക്കാറുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്ന സമയങ്ങൾ നീ ഓർക്കാറുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിച്ചു കൂടിയപ്പോൾ ഉള്ള തമാശകൾ, നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് സമയങ്ങൾ, ഓർത്തിരിക്കാൻ പറ്റിയ ഒരുപാട് നിമിഷങ്ങൾ, ഇതിനെയൊക്കെ പറ്റിയിട്ട് സംസാരിക്കാനും ഇതിനെയൊക്കെ പറ്റിയിട്ട് ഷെയർ ചെയ്യാനും നിങ്ങളുടെ ആ ഒരു ഓർമ്മകളെ പുതുത്തെടുക്കാനും നിങ്ങൾ ഒന്ന് സമയം കണ്ടെത്തിയാൽ വളരെയധികം നന്നായിരിക്കും അല്ലേ. അങ്ങനെ പറഞ്ഞു കൂട്ടുകാരെ കുറിച്ച് സംസാരിച്ച് ഇതാ ഇന്നത്തെ ദിവസം നമ്മളിങ്ങനെ നമ്മളുടെ ഷോ ഇങ്ങനെ തീരുന്ന ആ ഒരു നിമിഷത്തിലേക്ക് ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. സമയം കൂടുതൽ ഇങ്ങനെ ദാണ്ട 9 മണിയാവാൻ ഇനി 1 മിനിറ്റ് കൂടിയാണ് ബാക്കി. ആ 1 മിനിറ്റിൽ നമ്മളുടെ കൂട്ടുകാരെ ഓർത്തുകൊണ്ട് അടുത്ത ദിവസം പുതിയൊരു വിഷയവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുമെന്ന പ്രതീക്ഷയോടെ കേട്ടുകൊണ്ടേയിരിക്കൂ. ഇത് എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: മഴയിങ്ങെത്തി ഇനിയിപ്പോ മനസ്സുള്ളിലേക്കുള്ള പർച്ചേസ് പ്ലാൻസ് ഒക്കെ നോക്കണ്ടേ? ഈ മഴയത്ത് എല്ലാ ഷോപ്പുകളും ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങാൻ പറ്റുമോ?
1: വേണ്ടല്ലോ, ലുലു മൺസൂൺ സേവേഴ്സ് എത്തിയിരിക്കല്ലേ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ സെറ്റ് അല്ലേ. ഈ മൺസൂണിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ. ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ, ഗാർമെന്റ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാം. അതും മികച്ച ഓഫറുകളിൽ. അപ്പൊ വന്നാട്ടെ ലുലു ഡെയിലി ഡ്രീം സ്മോൾ കുട്ടിയം.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
7: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
6: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീം സ്മോൾ കൊട്ടിയം.
8: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
9: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
10: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
11: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലെയ്, കരുനാഗപ്പള്ളി.
12: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ ഒ പി സേവനം ജൂൺ 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, ടിബി, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, പി എഫ് ഡി, ഐ സി യു തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.

0: വാട്ടർ ഫിൽട്ടർ രംഗത്ത് 20 വർഷം പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഇപ്പോൾ വാട്ടർ ടെസ്റ്റിംഗ് ലാബോടുകൂടി. ജലത്തിലടങ്ങിയിരിക്കുന്ന രാസജീവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അത്യാധുനിക ലബോറട്ടറി സംവിധാനവും സാങ്കേതിക പരിജ്ഞാനവുമുള്ള ടെക്നീഷ്യന്മാരുടെ സേവനത്താൽ ഒരേ ലാബിൽ തന്നെ എല്ലാ പരിശോധനയും. ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽറ്ററുകൾ, ഹൈസ്കൂൾ ജംഗ്ഷനു കിഴക്കുവശം, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
1: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111828081.
2: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
3: ഒരു സൊല്യൂഷൻ ഉണ്ട്.
2: എന്താ സൊല്യൂഷൻ?
3: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങി കിട്ടാനും ഇനി പാടുവിടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161618 15.
4: അമ്മൂന് സ്കൂളിലാക്കിട്ട് നമുക്ക് ലുലുലു പോയാലോ?
5: അതൊരു നല്ല ഐഡിയ. ലുലുവിൽ ഇപ്പൊ കിടിലൻ മൺസൂൺ ഓഫർ ഉണ്ടല്ലോ. ഷോപ്പിംഗ് കഴിഞ്ഞ് മോളെയും കൂട്ടി വരികയും ചെയ്യാം.
6: തകർപ്പൻ ഓഫറുകളുമായി ലുലു മൺസൂൺ സേവേഴ്സ് June 14 വരെ. ഗ്രോസറി, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വിലക്കുറവും ഓഫറുകളുമായി കൊട്ടിയം ലുലു ഡെയിലി.
7: കനത്ത ഓഫർ തകർപ്പൻ ഷോപ്പിംഗ്. അതെ, ഈ മൺസൂൺ ഒരു ഷോപ്പിംഗ് ഉത്സവമാക്കി മാറ്റാം ലുലു ഡെയിലിക്കൊപ്പം. വിസിറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ, കൊട്ടിയം.
8: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
9: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
8: അപ്പൊ പഴയ ചോയ്സോ?
9: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
8: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
9: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
8: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
9: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
8: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
10: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
0: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
11: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9450 92537.
12: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

0: മഴയിങ്ങ് എത്തി, ഇനിയിപ്പോ മൺസൂണിലേക്കുള്ള പർച്ചേസ് പ്ലാൻസ് ഒക്കെ നോക്കണ്ടേ? ഈ മഴയത്ത് എല്ലാ ഷോപ്പുകളും ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങാൻ പറ്റുമോ?
1: വേണ്ടല്ലോ ലുലു, മൺസൂൺ സേവേഴ്സ് എത്തിയിരിക്കല്ലേ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ സെറ്റ് അല്ലേ. ഈ മൺസൂണിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ. ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ, ഗാർമെന്റ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാം. അതും മികച്ച ഓഫറുകളിൽ. അപ്പൊ വന്നാട്ടെ ലുലു ഡെയിലി ഡ്രീം സ്മോൾ കൊട്ടിയം.
2: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ടേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
6: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
5: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
7: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
8: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നോ?
9: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
10: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ സി ബി എസ് ഇ സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
11: എയർ കണ്ടീഷൻ കെ ജി റിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
10: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
12: അമ്മൂന് സ്കൂളിലാക്കിട്ട് നമുക്ക് ലുലുലു പോയാലോ?
13: അതൊരു നല്ല ഐഡിയ. ലുലുവിൽ ഇപ്പൊ കിടിലൻ മൺസൂൺ ഓഫർ ഉണ്ടല്ലോ. ഷോപ്പിംഗ് കഴിഞ്ഞ് മോളെയും കൂട്ടി വരികയും ചെയ്യാം.
9: തകർപ്പൻ ഓഫറുകളുമായി ലുലു മൺസൂൺ സേവേഴ്സ്. ജൂൺ 14 വരെ ഗ്രോസറി, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വിലക്കുറവും ഓഫറുകളുമായി കൊട്ടിയം ലുലു ഡെയിലി.
14: കനത്ത ഓഫർ, തകർപ്പൻ ഷോപ്പിംഗ്. അതെ, ഈ മൺസൂൺ ഒരു ഷോപ്പിംഗ് ഉത്സവമാക്കി മാറ്റാം ലുലു ഡെയിലിക്കൊപ്പം. വിസിറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ടേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
15: You're listening to Enter Radio 91.2.

0: മഴയിങ്ങെത്തി, ഇനിയിപ്പോ മൺസൂണിലേക്കുള്ള പർച്ചേസ് പ്ലാൻസ് ഒക്കെ നോക്കണ്ടേ? ഈ മഴയത്ത് എല്ലാ ഷോപ്പുകളും ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങാൻ പറ്റുമോ?
1: വേണ്ടല്ലോ, ലുലു മൺസൂൺ സേവേഴ്സ് എത്തിയിരിക്കല്ലേ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ സെറ്റ് അല്ലേ. ഈ മൺസൂണിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ, ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ, ഗാർമെന്റ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാം, അതും മികച്ച ഓഫറുകളിൽ. അപ്പൊ വന്നാട്ടെ ലുലു ഡെയിലി ഡ്രീം സ്മോൾ കുട്ടിയം.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, കരുനാഗപ്പള്ളി.
5: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
6: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
7: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
8: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
9: അമ്മൂന് സ്കൂളിലാക്കിയിട്ട് നമുക്ക് ലുലുലു പോയാലോ?
10: അതൊരു നല്ല ഐഡിയ. ലുലുവിൽ ഇപ്പൊ കിടിലൻ മൺസൂൺ ഓഫർ ഉണ്ടല്ലോ, ഷോപ്പിംഗ് കഴിഞ്ഞ് മോളെയും കൂട്ടി വരികയും ചെയ്യാം.
11: തകർപ്പൻ ഓഫറുകളുമായി ലുലു മൺസൂൺ സേവേഴ്സ് June 14 വരെ. ഗ്രോസറി, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വിലക്കുറവും ഓഫറുകളുമായി കൊട്ടിയം ലുലു ഡെയിലി.
12: കനത്ത ഓഫർ, തകർപ്പൻ ഷോപ്പിംഗ്. അതെ, ഈ മൺസൂൺ ഒരു ഷോപ്പിംഗ് ഉത്സവമാക്കി മാറ്റാം ലുലു ഡെയിലിക്കൊപ്പം. വിസിറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
13: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ടെത്തിയും വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847799887. മറ്റൊരു നമ്പർ 9846766844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

0: ബസ്സോടിക്കുന്ന ഡ്രൈവർ രവീന്ദ്രൻ അവന്റെ മൂന്ന് മക്കളെയും വെച്ചോണ്ട് സ്കൂട്ടറിൽ പോകുന്നത്.
1: മൂന്ന് മക്കളെയും മൂന്ന് സ്ഥലത്ത് കൊണ്ടിറക്കണം.
0: മൂന്ന് സ്ഥലത്ത്?
1: ആ, മൂത്ത മോനെ തബല പഠിപ്പിക്കാൻ കൊണ്ടുവിടും, രണ്ടാമത്തേനെ ചിത്രരചന പഠിപ്പിക്കാൻ കൊണ്ടുവിടും, ഇളയ മോളെ ഡാൻസിനും കൊണ്ടുവിടും.
0: ദൈവമേ, കാലം പോയ പോക്കേ. പണ്ടൊക്കെ പള്ളിക്കൂടം അടയ്ക്കുന്നത് പിള്ളേര് നോക്കിയിരിക്കും അപ്പൂപ്പന്റെ അമ്മമ്മയുടെ അടുത്ത് പോകാൻ.
1: അക്കാലത്തെ രീതി ഒന്നും ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല.
0: പിന്നെ വെക്കേഷൻ സമയത്ത് എന്തേലും ഒന്ന് പഠിച്ചു വയ്ക്കുന്നത് നല്ലതാ.
1: വീട്ടിലെ ശല്യം കുറെ നേരത്തേക്ക് ഒഴിയുകയും ചെയ്യും.
0: ജന്മവാസനയുള്ള പിള്ളേരെ പഠിപ്പിച്ചാൽ അവര് കേറി തെളിഞ്ഞു വരും.
1: അത് ശരിയാ.
0: നമ്മുടെ നാട്ടിൽ തന്നെ തെളിവില്ലയോ? സ്വാമിനാഥൻ ആശാരിയുടെ കൊച്ചുമോനെ മൃദംഗം പഠിച്ച് ആ രംഗത്ത് ഉയർന്നു വന്നില്ലയോ?
1: അത് കണ്ടപ്പോ പലരും മക്കളെ മൃദംഗം പഠിപ്പിച്ചു. ഒരെണ്ണം ശരിയായില്ല, ചിലര് ഭഗതിക്ക് വെച്ചങ്ങ് നിർത്തുകയും ചെയ്തു.
0: അതുപോലെ തന്നെ ചിലരെ നൃത്തം പഠിപ്പിക്കാൻ വിടുന്നതും.
1: അത് പിന്നില്ല, യൂത്ത് വെച്ചു സമ്മാനം കിട്ടണമെന്ന ലക്ഷ്യത്തോടെ പഠിപ്പിക്കാൻ വിടുന്നവരുമുണ്ട്.
0: ചേട്ടാ, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ വില്ലേജ് ഓഫീസിൽ ജോലിയുള്ള മിലാസിനി അമ്മയെ ഡാൻസ് പഠിക്കാൻ പോന്നു. അയ്യോ, ഞാനും അത് അറിഞ്ഞപ്പോ ചിരിച്ചു പോയി. അവസാനം ഞാൻ വിലാസിനി അമ്മയോട് തന്നെ ചോദിച്ച് എന്തിനായി ഈ പ്രായത്തിൽ ഡാൻസ് പഠിക്കാൻ പോകുന്നതെന്ന്.
1: എന്തോ പറഞ്ഞു?
0: കൊളസ്ട്രോൾ കുറയാനാണെന്ന്.
1: നിന്റെ അയലത്തുകാരും ബാബു ഇപ്പൊ എവിടെയാടാ?
2: എന്താ അമ്മ, അത്യാവശ്യമായിട്ട് ബാബുനോട് എല്ലാം പറയണോ?
0: എടാ, സ്ഥിരമായിട്ട് രാവിലെയും വൈകിട്ടും ഇതിലെ സ്കൂട്ടറിൽ പോകുന്നവനാ. കുറെ ദിവസങ്ങളായിട്ട് കാണാത്തത് കൊണ്ട് ചോദിച്ചതാ.
2: അതൊന്നും അല്ല, കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും. എന്നിട്ട് നമ്പർ ഇടുക അല്ലയോ?
0: എന്തോ കാര്യങ്ങൾ അറിഞ്ഞ നീ പറയുന്നത്?
2: അമ്മാവി, അവന് സുഖമില്ലാതായി.
1: അയ്യോ, എന്ത് പറ്റി? അഡ്മിറ്റാവടാ.
2: ആ, രണ്ടു ദിവസം അഡ്മിറ്റ് ആയിരുന്നു.
0: എടാ, കഴിഞ്ഞ ആഴ്ച പെരിങ്ങനാട്ട കല്യാണത്തിന് എന്റെ അടുത്തിരുന്ന സദ്യ കഴിച്ചത് ശരിക്ക് വെട്ടി വിഴുങ്ങുന്നത് ഞാൻ കണ്ടതാ.
2: ആ, അങ്ങനെ വെട്ടി വിഴുങ്ങിട്ടാ കുഴപ്പമായത്.
1: എന്താടാ, കുടലിനും ആമാശത്തിനോ വല്ലതും പറ്റിയോ?
2: ഇനി ഇങ്ങനെ ഭക്ഷണം കഴിച്ചാ പലതും പറ്റും. വർഷങ്ങളായിട്ടേ ഷുറുള്ളവനാവൻ.
1: അത് അവന്റെ അച്ഛനും ഉണ്ടായിരുന്നു.
0: എന്നിട്ടാന്നോ എല്ലാത്തരം പ്രഥമനും രണ്ടും മൂന്നും പ്രാവശ്യം മേടിച്ച് കുടിച്ചത്?
2: ആഹാരം കണ്ട അവന്റെ കൺട്രോൾ പോകും. ഒരാഴ്ചക്ക് മുമ്പ് അവൻ ഏതാണ്ട് അസ്വസ്ഥത വന്നപ്പോഴേ ഡോക്ടറെ പോയി കണ്ട്. ആഹാരം നിയന്ത്രിക്കണം, വ്യായാമം ചെയ്യണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു വിട്ടതാ. അതൊന്നും അവനുസരിച്ചില്ല.
0: അവന്റെ ഭാര്യ എന്താ തന്റെ ഇടത്തോടെ നിന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാത്തത്?
2: അമ്മാവിക്ക് എന്താ, അവരെങ്ങാനും പറഞ്ഞു അവൻ കേക്കൂ.
1: അല്ല, അസുഖം കൂടിയപ്പോ ഭാര്യ കൂടെ ചെന്നല്ലോ.
2: ചെന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴാ ഭാര്യ കാര്യങ്ങളൊക്കെ അറിയുന്നത്.
1: ഇലത്തറക്കിടക്കിയാലെ കല്യാണത്തിന്റെ റിസപ്ഷൻ ദിവസവും അവൻ ഭാര്യ വലിച്ചു കഴിക്കുന്നത് ഞാനും കണ്ടതാ.
2: പെട്ടെന്ന് ആശുപത്രി എത്തിച്ചുകൊണ്ട് ആ രക്ഷപ്പെട്ടെന്നാ ഡോക്ടർ പറയുന്നത്. കൃത്യമായിട്ട് വ്യായാമം ചെയ്ത് മരുന്ന് തെറ്റാതെ കഴിക്കണമെന്നും ഡോക്ടർ പറഞ്ഞു വിട്ടു.
1: രോഗം ആർക്കും എപ്പോഴും വരാം, പക്ഷെ രോഗം വിളിച്ചു വരുത്തുന്നവരെ എന്തു ചെയ്യും?
0: സകല രോഗത്തിനും അടിസ്ഥാന കാരണം ആഹാരമാണെന്ന് പഴയ ആൾക്കാർ പറഞ്ഞ എന്ത് ശരിയാ?
2: ഇപ്പോ അതിരാവിലെ എഴുന്നേറ്റ് കുറച്ചേരം നടക്കുന്നുണ്ട്.
0: അവൻ നടന്നു പോകുന്നത് കൊച്ചുനാളങ്ങാണ്ട് ഞാൻ കണ്ടതാ. നേരം വെളുക്കുമ്പോ ബൈക്കിലെടുത്ത് അങ്ങ് വെക്കും. മനസ്സിനെ നിയന്ത്രിക്കാൻ ശക്തി ഇല്ലാത്തവൻ വൈദ്യരെ കണ്ടിട്ട് കാര്യമില്ല.

0: നമസ്കാരം. എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ ഗോപിക. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കായി പ്രഖ്യാപിച്ച സൌജന്യ യാത്രാ പദ്ധതിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ആദ്യ 100 ദിനം പരീക്ഷണാടിസ്ഥാനത്തിൽ ഓർഡിനറി ബസ്സുകളിലാണ് പദ്ധതി നടപ്പിലാക്കുക. അതിനുശേഷം മറ്റ് ബസ്സുകളിലേക്കും നടപ്പിലാക്കും. മുഖ്യമന്ത്രി VD സതീശനും ഗതാഗത മന്ത്രി CP ജോണും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ധാരണയായത്. അതേസമയം KSRTCക്കുള്ള നഷ്ടം നികത്തുന്നത് പഠിക്കാൻ ധനകാര്യ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. ആദ്യ 100 ദിനം പദ്ധതിയെക്കുറിച്ച് പഠിക്കും, പിന്നീട് 2ാം ഘട്ടം നടപ്പാക്കും. ഫാസ്റ്റ് പാസഞ്ചർ ഉൾപ്പെടെയുള്ള ഉയർന്ന ശ്രേണിയിലുള്ള ബസ്സുകളിൽ സൌജന്യ യാത്ര അനുവദിക്കുന്നത് വരുമാന നഷ്ടത്തിന് കാരണമാകുമെന്ന് KSRTC വിദഗ്ധ സമിതി വിലയിരുത്തുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം ഓർഡിനറി ബസ്സുകളിൽ മാത്രം സൌജന്യ യാത്ര പരിമിതപ്പെടുത്താൻ തീരുമാനിച്ചത്. 15-ന് പദ്ധതി ആരംഭിക്കും. KSRTCയെ കൂടുതൽ ജനകീയമാക്കുന്നതിനും സാധാരണക്കാരുടെ യാത്രാ ചെലവ് കുറയ്ക്കുന്നതിനും ഈ നീക്കം വലിയ രീതിയിൽ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. പദ്ധതിയുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിജ്ഞാപനം ഉടൻ പുറത്തുവിടും. കുട്ടികളിലെ സൌന്ദര്യവർദ്ധക വസ്തുക്കളുടെ അപകടകരമായ ഉപയോഗത്തിനെതിരെ പ്രചാരണവുമായി ശിശുക്ഷേമ സമിതി. സൌന്ദര്യവർദ്ധക വസ്തുക്കളിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ കുട്ടികളിൽ കുടൽ ക്യാൻസറിന് കാരണമാകുമെന്ന് മുൻപ് തന്നെ ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടുണ്ടായിരുന്നു. ലിപ്സ്റ്റിക്, ഐലൈനർ, ഐഷാഡോ, ബ്ലഷ്, ഫേസ് ക്രീമുകൾ തുടങ്ങിയവയിൽ മെർക്കുറി, കാഡ്മിയം ഉൾപ്പെടെയുള്ള മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഈ മൂലകങ്ങളുടെ അളവ് കൂടുന്നത് ചർമ്മത്തെ കൂടാതെ ആന്തരിക അവയവങ്ങളെയും ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കാം. കൊല്ലം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ കുടൽ ക്യാൻസർ ബാധിതരായ കുട്ടികളുടെ എണ്ണം അടുത്ത കാലത്തായി കൂടുതലാണെന്ന് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ പഠന റിപ്പോർട്ട് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ബോധവൽക്കരണത്തിന് തുടക്കം കുറിച്ചതെന്ന് കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതി അധികൃതർ പറഞ്ഞു. പ്രചാരണത്തിന്റെ ഉദ്ഘാടനം കൊല്ലം മയ്യനാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ കവി കുരീപ്പുഴ ശ്രീകുമാർ നിർവഹിച്ചു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ചൊവ്വാഴ്ച രാത്രി മുതൽ ജൂലൈ 31 വരെയുള്ള 52 ദിവസത്തേക്കാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ ഇൻബോർഡ് വള്ളങ്ങൾ ഒഴികെയുള്ള ട്രോൾ ബോട്ടുകൾ കടലിൽ പോകുന്നത് പൂർണ്ണമായും വിലക്കി. അതേസമയം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഈ നിരോധനം ബാധകമല്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ബോട്ടുകൾ കേരളതീരം വിട്ടുപോകണമെന്ന് നിർദ്ദേശമുണ്ട്. നിരോധനം കർശനമായി നടപ്പിലാക്കാൻ ഫിഷറീസ് വകുപ്പ്, കോസ്റ്റ് ഗാർഡ്, മറൈൻ പോലീസ് എന്നിവരുടെ സംയുക്ത പട്രോളിംഗ് ശക്തമാക്കും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ബോട്ടുകൾ കേരളതീരത്ത് മത്സ്യബന്ധനം നടത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ അതിർത്തി തീരങ്ങളിൽ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള സൌജന്യ റേഷനും മറ്റ് ആശ്വാസ സഹായങ്ങളും സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴ തുടരും. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് 11 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയുള്ള കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ചുറ്റുവട്ട വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. കാതോർത്തുകൊണ്ടേയിരിക്കൂ KRD കമ്മ്യൂണിറ്റി. എന്റെ റേഡിയോ 91.2.
1: എന്റെ പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റവേ.
2: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
3: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി. എന്റെ റേഡിയോ 91.2.

0: നരേന്ദ്രമോദി. 90th വാർഷിക ആഘോഷ നിറവിൽ ആകാശവാണി. ആശംസകളുമായി കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ. KSRTC ബസുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി. അന്തിമ തീരുമാനം മന്ത്രിസഭായോഗത്തിലെന്ന് ഗതാഗതമന്ത്രി. ഷിഗല്ല വ്യാപനത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. നാളെ അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം. ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്നു മുതൽ 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ദരിദ്ര വിഭാഗത്തിന്റെ ഉന്നമനത്തിനായുള്ള സർക്കാരിന്റെ 12 വർഷത്തെ യാത്രയിൽ നിരവധി പരിവർത്തനങ്ങൾ സാധ്യമാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദരിദ്രരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും ക്ഷേമത്തിനായുള്ള പ്രതിബദ്ധതയാണ് ഇന്ത്യയുടെ വികസന കുതിപ്പിന്റെ കാതലെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ജൻധൻ അക്കൌണ്ടുകൾ, സ്വച്ഛ് ഭാരത് PM ആവാസ് യോജന, ജൽജീവൻ മിഷൻ, ആയുഷ്മാൻ ഭാരത് തുടങ്ങിയ എല്ലാ സംരംഭങ്ങളും ജനങ്ങൾക്ക് ആത്മാഭിമാനവും അവസരങ്ങളും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ചവയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ആകാശവാണി ഇന്ന് 90th വാർഷികം ആഘോഷിക്കുന്നു. 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. രാജ്യത്തിന്റെ സാംസ്കാരിക പ്രക്ഷേപണ ചരിത്രത്തിലെ ഒരു സവിശേഷ നിമിഷത്തെയാണ് ഈ ദിനം അടയാളപ്പെടുത്തുന്നത്. 1986 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. ഇന്ന് 591 സ്റ്റേഷനുകളുള്ള ആകാശവാണി 23 ഭാഷകളിലും 146 ഭാഷകളിലും പ്രക്ഷേപണം നടത്തുന്നു. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ആശംസകൾ നേർന്നു. പശ്ചിമേഷ്യയിൽ യുദ്ധം കടുക്കുന്നു. ഇറാനിലെ തന്ത്രപ്രധാന നഗരങ്ങളിൽ സ്ഫോടന പരമ്പരയുണ്ടായതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് പ്രത്യാക്രമണം. അമേരിക്കയുടെ നേതൃത്വത്തിൽ വെടിനിർത്തൽ ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് സംഘർഷാവസ്ഥ രൂക്ഷമായത്. ഇറാനെതിരായ സൈനിക ആക്രമണങ്ങളിൽ US പങ്കുചേർന്നാൽ ഇറാഖിലെ US സൈനിക താവളങ്ങളെ ആക്രമിക്കുമെന്ന് ഇറാഖിലെ ഷിയ സായുധ സംഘമായ കതൈബ് ഹിസ്ബുള്ളയുടെ ഭീഷണി. രാജ്യത്തിന്റെ വ്യോമാതിർത്തി 72 മണിക്കൂർ അടച്ചതായി ഇറാഖിന്റെ സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രഖ്യാപിച്ചു. KSRTC ബസുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപടികൾ വേഗത്തിലാക്കാൻ ഗതാഗത വകുപ്പിനോട് നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി VD സതീശനുമായി ഗതാഗതമന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി. അന്തിമ തീരുമാനം ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ ഉണ്ടാകുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുമെന്നും വിഷയത്തിൽ KSRTC ജീവനക്കാർക്ക് ആശങ്ക വേണ്ടെന്നും മന്ത്രി പറഞ്ഞു.
1: മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയ യോഗത്തിൽ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായിട്ടുള്ള ചില തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകൾക്ക് സൌജന്യ യാത്ര, അതിൽ സ്ത്രീകൾ തമ്മിൽ യാതൊരു വ്യത്യാസങ്ങളും ഉണ്ടാവില്ല. പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ ഉദ്യോഗസ്ഥരെന്നോ അങ്ങനെയൊന്നുള്ള വ്യത്യാസം APL BPL വ്യത്യാസങ്ങളൊന്നുമില്ല. ഞാനിപ്പോ പറയുന്നത് 15th സൌജന്യ യാത്ര ഉണ്ടായിരിക്കും. അത് 10th ക്യാബിനറ്റ് പ്രഖ്യാപിച്ചു.
0: ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന കർശനമാക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കുമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. കോഴിക്കോട് തലക്കുളത്തൂരിൽ 4 ഷിഗല്ല ബാധിച്ച് മരിച്ച സാഹചര്യത്തിൽ പ്രദേശത്തെ 200 വീടുകളിൽ ആരോഗ്യ സർവേയും ബോധവൽക്കരണവും നടത്തി. ഇടുക്കി ചിന്നക്കനാൽ സൂര്യനെല്ലിക്ക് സമീപം കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടു. സൂര്യനെല്ലി സ്വദേശിയ മാരിയാണ് മരിച്ചത്. മാരിയോടൊപ്പമുണ്ടായിരുന്ന മകൾക്ക് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. വനം വകുപ്പും പോലീസും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. വന്യജീവി ആക്രമണങ്ങൾ തുടരുന്നതിൽ പ്രദേശവാസികൾ പ്രതിഷേധിച്ചു. സംസ്ഥാനത്ത് അഴിമതിരഹിത റവന്യൂ ഓഫീസുകൾ ഉറപ്പാക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ. മലപ്പുറം പ്രസ് ക്ലബ് മീറ്റ് ദ മിനിസ്റ്റർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂമി തരംമാറ്റൽ അപേക്ഷകൾ വേഗത്തിലാക്കാൻ ജില്ലാ അദാലത്ത് സംഘടിപ്പിക്കുമെന്നും റവന്യൂ മന്ത്രി അറിയിച്ചു. ബന്ധുനിയമനങ്ങളെ ന്യായീകരിക്കില്ലെന്നും തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലത്ത് ദേശീയപാത 66 ഭാഗമായ ബൈപ്പാസിന്റെ നിർമ്മാണം മന്ത്രി ബിന്ദു കൃഷ്ണ വിലയിരുത്തി. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരാതികളും പ്രശ്നങ്ങളുമുള്ള സ്ഥലങ്ങളാണ് മന്ത്രിയും സംഘവും സന്ദർശിച്ചത്. വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും നിർമ്മാണത്തിലെ കാലതാമസവും ഒഴിവാക്കണമെന്ന് മന്ത്രി ദേശീയപാത അധികൃതരോട് നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഈ മാസം 21 നടക്കാനിരിക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള പൊതു അറിയിപ്പ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. രാജ്യമൊട്ടാകെ 551 നഗരങ്ങളിലും 14 വിദേശ നഗരങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജീകരിക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് ഇന്നു മുതൽ പരിശോധിക്കാം. അഡ്മിഷൻ .vhscportal.kerala.gov.in സ്കൂളുകളിലേക്കുള്ള അലോട്ട്മെന്റ് ലഭ്യമാകുക. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. സംസ്ഥാനത്ത് നാളെ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണ്. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. സംസ്ഥാനത്ത് വ്യാപക മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദീതീരങ്ങളിലുള്ളവരും ആവശ്യമെങ്കിൽ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തിരുവനന്തപുരം ജില്ലയിൽ കനത്ത മഴ. നഗര ഗ്രാമീണ മേഖലകളിലെല്ലാം ശക്തമായ മഴ തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
3: തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി മുതൽ പെയ്യുന്ന കനത്ത മഴ ഇന്നും തുടരുകയാണ്. ജില്ലയിലെ മലയോര മേഖലകളിലും തീരദേശ പ്രദേശങ്ങളിലും ഉൾപ്പെടെ മഴ സജീവമാണ്. ശക്തമായ മഴയിൽ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട്. കൂടാതെ നഗരത്തിലെ ചിലയിടങ്ങളിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. കനത്ത മഴയിൽ പട്ടം ഗവൺമെന്റ് മോറൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മതിൽ ഇടിഞ്ഞു വീണു. അപകടത്തിൽ ആർക്കും പരിക്കില്ല.
0: ജലനിരപ്പ് ഉയരുന്നതിനാൽ തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ 1 മുതൽ 4 വരെയുള്ള ഷട്ടറുകൾ ഉയർത്തിയ സാഹചര്യത്തിൽ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ. മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ പൊന്മുടി എക്കോ ടൂറിസത്തിലേക്ക് സന്ദർശകർക്ക് പ്രവേശനമില്ലെന്ന് തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറും അറിയിച്ചു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. ഇറ്റലിയുടെ ഫ്ലാബിയോ കൊബോളിനെ 5 സെറ്റ് നീണ്ട ഏറ്റുമുട്ടലിൽ പരാജയപ്പെടുത്തിയാണ് സ്വരേവ് തന്റെ ആദ്യ ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കിയത്. ബോറിസ് ബെക്കറിന് ശേഷം ഗ്രാൻഡ്സ്ലാം സിംഗിൾസ് ജയിക്കുന്ന ആദ്യ ജർമ്മൻ പുരുഷ താരമാണ് സ്വരേവ്. കണ്ണൂർ പ്ലസ് ക്ലബ് സംഘടിപ്പിച്ചുവരുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ ഇന്ന്. ഗവൺമെന്റ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നയിക്കുന്ന ടീമും യുവജന സംഘടനാ നേതാക്കളുടെ ടീമും തമ്മിലുള്ള പ്രദർശന മത്സരവും ഉണ്ടാകും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 457 പോയിന്റ് ഇടിഞ്ഞ് 73,787-ലും നിഫ്റ്റി 152 പോയിന്റ് നഷ്ടത്തിൽ 23,215-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 760 രൂപ കുറഞ്ഞ് 111,240 രൂപയും ഗ്രാമിന് 13,905 രൂപയുമാണ് ഇന്നത്തെ വില. തലശ്ശേരി മൈസൂർ മാക്കൂട്ടം ചുരംപാതയിൽ വൻ ഗതാഗതക്കുരുക്ക്. പുലർച്ചെ 1 മണിക്ക് തുടങ്ങിയ വാഹനക്കുരുക്ക് ഇപ്പോഴും തുടരുകയാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ പങ്കെടുക്കാനായി കർണാടകയിൽ നിന്നെത്തുന്ന ഭക്തരുടെ എണ്ണം കൂടിയതാണ് കുരുക്ക് രൂക്ഷമാകാൻ കാരണമായി പറയുന്നത്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിനുള്ള ഇളനീരാട്ടം ഇന്ന്. ഇന്നലെ രാത്രി ഇളനീർ വെപ്പ് ആരംഭിച്ചു. വൈശാഖ മഹോത്സവത്തിലെ 2-ാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും ഇന്നാണ്. അവധി ദിനമായ ഇന്നലെ കൊട്ടിയൂരിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇന്ന് ലോക ബ്രെയിൻ ട്യൂമർ ദിനം. രോഗനിർണയം നേരത്തെ നടത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. എ ക്ലോസർ ലുക്ക് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രധാന വാർത്തകൾ വീണ്ടും. ദരിദ്രരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും ക്ഷേമത്തിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ഇന്ത്യയുടെ വികസനയാത്രയുടെ കാതലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 90-ാം വാർഷിക ആഘോഷ നിറവിൽ ആകാശവാണി. ആശംസകളുമായി കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യയാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി. അന്തിമ തീരുമാനം മന്ത്രിസഭായോഗത്തിലെന്ന് ഗതാഗതമന്ത്രി. ഷിഗല്ല വ്യാപനത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. നാളെ അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം. ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ആച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081. ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ.

0: പങ്കെടുക്കും. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള അടുത്തഘട്ട സ്ഥാനാർത്ഥി പട്ടിക ബിജെപി പുറത്തിറക്കി. മധ്യപ്രദേശിൽ നിന്ന് മഹേഷ് കെവാട്ടും കർണാടകയിൽ നിന്ന് എം നാഗരാജയും മത്സരിക്കും. കർണാടകയിൽ നിയമസഭാ സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി രിംഗരാജ് പാട്ടീലിനെയും രഘു കൌട്ടില്യെയും ബിജെപി പ്രഖ്യാപിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ദേശീയ ആരോഗ്യ അതോറിറ്റിയും പശ്ചിമബംഗാൾ സർക്കാരും ഇന്ന് ന്യൂഡൽഹിയിൽ ഇത് സംബന്ധിച്ച ധാരണാപത്രം ഒപ്പുവയ്ക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി എന്നിവർ സന്നിഹിതരായിരിക്കും. നീറ്റ് യുജി പുനഃപരീക്ഷ നടക്കുന്ന നഗരം രേഖപ്പെടുത്തിയ സ്ലിപ്പുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഈ മാസം 21-നാണ് പുനഃപരീക്ഷ. ഔദ്യോഗിക വെബ്സൈറ്റിൽ അപേക്ഷാ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്താൽ ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷാ കേന്ദ്രം അനുവദിച്ചിരിക്കുന്ന നഗരത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ലഭിക്കുമെന്ന് എൻടിഎ അറിയിച്ചു. കഴിഞ്ഞ മാസം 12-ന് നടന്ന നീറ്റ് യുജി പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കുകയായിരുന്നു. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ ലംഘിച്ചതിന് ഇറാഖ് വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. അതേസമയം ചർച്ചകളിലേക്ക് ഇറാൻ മടങ്ങണമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഏപ്രിൽ 8-ലെ വെടിനിർത്തൽ കരാറിന് ശേഷം ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ ആദ്യ മിസൈൽ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇറാന്റെ 2 മിസൈലുകൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. പ്രത്യാക്രമണം നടത്തരുതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിനോട് അഭ്യർത്ഥിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ആകാശവാണിയുടെ 90-ാം വാർഷികം ഇന്ന്. 1936 ജൂൺ 8-നാണ് ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്തത്. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. 591 സ്റ്റേഷനുകളിലായി രാജ്യത്തെ 98% ജനതയിലേക്കും 23 ഭാഷകളിൽ ആകാശവാണിയുടെ പരിപാടികൾ എത്തുന്നുണ്ട്. 100-ഓളം വിദേശ രാജ്യങ്ങളിലും ആകാശവാണിയുടെ പ്രക്ഷേപണം ലഭ്യമാണ്. 90-ാം വാർഷികത്തിൽ ആകാശവാണിക്ക് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആശംസകൾ നേർന്നു.
1: ബഹുത് ഖുഷി കെ സാത്ത് പൂരേ ആകാശവാണി പരിവാർ കോ ബധായി ദേത്ത ഹൂ. 90 സാൽ ആപ്നെ പൂരാ കിയാ ഹൈ. 90 സാൽ പൂരാ ഹോനെ പർ മേരെ ശുഭകാമനായേ ഹൈ. പൂരാ ദേശ് ആകാശവാണി കെ സാത്ത് ജുഡാ ഹുവാ ഹൈ. ആകാശവാണി കെ മാധ്യമ സേ ഹമാരാ ഭാരത് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് രഹേ മേരാ യഹ് ശുഭകാമനായേ.
0: ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഉപഭോക്താവിന്റെ KYC റദ്ദാക്കിയെന്നും 24 മണിക്കൂറിനുള്ളിൽ സിം കാർഡ് ബ്ലോക്ക് ചെയ്യുമെന്ന തരത്തിൽ BSNLന്റെ പേരിൽ പ്രചരിക്കുന്ന നോട്ടീസ് വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. സിം KYCയുമായി ബന്ധപ്പെട്ട് BSNL യാതൊരുവിധ നോട്ടീസുകളും പുറപ്പെടുവിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ഉത്തരകൊറിയയിൽ എത്തി. കഴിഞ്ഞ 7 വർഷത്തിനിടെ ആദ്യമായാണ് അദ്ദേഹം പ്യോങ്യാങ് സന്ദർശിക്കുന്നത്. റഷ്യയുമായി ഉത്തരകൊറിയ അടുത്ത ബന്ധം പുലർത്തുന്ന പശ്ചാത്തലത്തിലാണ് സന്ദർശനം. സാമ്പത്തിക സഹകരണം, കൊറിയൻ ഉപദ്വീപിലെ സുരക്ഷാ പ്രശ്നങ്ങൾ, ഏകോപനം തുടങ്ങിയവ ചർച്ച ചെയ്യും. ജമ്മുകശ്മീരിലെ മാതാ വൈഷ്ണോ ദേവി ക്ഷേത്ര ദർശനത്തിന് തീർത്ഥാടകരുടെ വൻ തിരക്ക്. ദർശനം സുഗമമായി പുരോഗമിക്കുന്നതായി അധികൃതർ അറിയിച്ചു. വൻ തിരക്ക് കണക്കിലെടുത്ത് യാത്രയ്ക്കുള്ള രജിസ്ട്രേഷൻ നിരവധി തവണ താൽക്കാലികമായി നിർത്തിവച്ചു.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ശക്തമായ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. കേരളത്തിൽ ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കോഴിക്കോട് ജില്ലയിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. കെഎസ്ആർടിസി ബസ്സുകളിൽ സൌജന്യ യാത്ര നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗതാഗത വകുപ്പ് മന്ത്രി സി പി ജോൺ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി. കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് സൌജന്യയാത്ര ഈ മാസം 15 മുതൽ ആരംഭിക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി സി പി ജോൺ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. ലോകത്തെ 70% ചെറുകിട കർഷകരും ബ്രിക്സ് മേഖലയിൽ നിന്നാണെന്നും വളം ലഭ്യതയിൽ ലോകം ബ്രിക്സ് രാജ്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നതായും കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ബ്രിക്സ് കൃഷിമന്ത്രിമാരുടെ യോഗവുമായി ബന്ധപ്പെട്ട് ഭോപ്പാലിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാളെ മുതൽ ഈ മാസം 13 വരെ മധ്യപ്രദേശിലെ ഇൻഡോറിൽ ബ്രിക്സ് കാർഷിക പ്രവർത്തക സമിതി യോഗം നടക്കുമെന്നും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു.
3: 42% കൃഷിഭൂമി കുൽമിലാ കെ ബ്രിക്സ് കൺട്രീസ് കെ പാസ് ഹൈ ഔർ ഉത്പാദനമേ ഭി 42% സേ ജ്യാദാ ഹിസ്സ ബ്രിക്സ് കൺട്രീസ് കാ ഹൈ. 58 കറോഡ് കിസാൻ പൂരി ദുനിയാ മേ ഹൈ, ഉസ്മേ സേ ലഗ്ഭഗ് 70% ഛോട്ടേ കിസാൻ ബ്രിക്സ് കൺട്രീസ് മേ നിവാസ് കർതേ ഹൈ. 68% കൃഷി ജോതേ ബ്രിക്സ് കൺട്രീസ് കെ പാസ്. 68% ദുനിയാ കി ഖാദ്യ സുരക്ഷ ഭി ബഹുത് ഹദ് തക് ഇൻ പർ നിർഭർ കർതി ഹൈ. ഇസ്ലിയേ ബ്രിക്സ് ജബ് കൃഷി കെ ബാരേ മേ ചർച്ച കർതാ ഹൈ തോ വോ ചർച്ച കേവല ബ്രിക്സ് തക് സീമിത് നഹീ രഹതി, വോ ദുനിയാ കി ഖാദ്യ സുരക്ഷ കോ ഭി പ്രഭാവിത് കർതി ഹൈ.
0: ഇന്ന് ലോക സമുദ്രദിനം. സമുദ്രസുരക്ഷയുടെയും സമുദ്രവിഭവങ്ങൾ സുസ്ഥിരമായി കാത്തുസൂക്ഷിക്കേണ്ടതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് ദിനാചരണം. നമ്മുടെ ഭൂമിക്കായി ശക്തമായ സമുദ്രസുരക്ഷിത മേഖലകൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആഗോള ഊർജ്ജ വ്യാപാരത്തിന്റെ പ്രധാന കവാടങ്ങളിലൊന്നായ ഹോർമുസ് കടലിടുക്ക് നേരിടുന്ന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സമുദ്രസുരക്ഷ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് നിലവിലെ ആഗോള സാഹചര്യം വ്യക്തമാക്കുന്നു. പസഫിക് തീരത്തെ ഇബറാക്കി പ്രവിശ്യ മുതൽ ഒക്കിനാവ വരെയുള്ള തീരപ്രദേശങ്ങളിൽ സുനാമി മുന്നറിയിപ്പ്. ഫിലിപ്പീൻസിൽ ശക്തമായ ഭൂകമ്പം ഉണ്ടായതിനെ തുടർന്ന് ജപ്പാന്റെ കാലാവസ്ഥാ ഏജൻസിയാണ് മുന്നറിയിപ്പ് നൽകിയത്. ഫിലിപ്പീൻസിൽ 3 മീറ്റർ വരെയും മലേഷ്യയിൽ 1 മീറ്റർ വരെയും ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് തീരപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 457 പോയിന്റ് ഇടിഞ്ഞ് 73,787-ലും നിഫ്റ്റി 152 പോയിന്റ് നഷ്ടത്തിൽ 23,215-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 760 രൂപ കുറഞ്ഞ് 111,240 രൂപയും ഗ്രാമിന് 13,905 രൂപയുമാണ് ഇന്നത്തെ വില. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. കലാശ പോരാട്ടത്തിൽ ഇറ്റലിയുടെ ഫ്ലാവിയോ കോബോളിനെ 5 സെറ്റ് നീണ്ട ഏറ്റുമുട്ടലിൽ പരാജയപ്പെടുത്തിയാണ് സ്വരേവ് ആദ്യ ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാവപ്പെട്ടവരുടെ ക്ഷേമമാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ച പരിവർത്തനങ്ങൾക്ക് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ധാരണാപത്രം ഇന്ന് ന്യൂഡൽഹിയിൽ ഒപ്പുവയ്ക്കും. പ്രക്ഷേപണത്തിന്റെ 90th വാർഷിക നിറവിൽ ആകാശവാണി. ആശംസകൾ നേർന്ന് പ്രമുഖർ. നീറ്റ് യുജി പുനഃപരീക്ഷ നഗര കേന്ദ്രങ്ങളുടെ സ്ലിപ്പുകൾ പുറത്തിറക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷ ഈ മാസം 21-ന്. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മത്സ്യബന്ധനത്തിന് നാളെ വരെ വിലക്ക്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ഇന്ന് ചണ്ഡീഗഡിൽ ഉദ്ഘാടനം ചെയ്യും. ഹരിയാന നിയമസഭയാണ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. രാജ്യത്തെ 15 നിയമസഭകളിൽ നിന്നുള്ള പ്രിസൈഡിംഗ് ഡെപ്യൂട്ടി പ്രിസൈഡിംഗ് ഓഫീസർമാരും നിയമസഭാംഗങ്ങളും

0: കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: പുതുപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
1: എയർ കണ്ടീഷൻ KG-ൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
0: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
3: ഒരു സൊല്യൂഷൻ ഉണ്ട്.
2: എന്താ സൊല്യൂഷൻ?
3: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
4: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
5: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ? വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
5: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
4: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് ആൻഡ് ജി മോൾ, കരുനാഗപ്പള്ളി.
3: വയറിനാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
4: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങളടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ടെത്തിയും വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-7998-87. മറ്റൊരു നമ്പർ 9846-7668-44. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേയുള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
2: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111-82-8081.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
1: ഇഷ്ടംപോലെ പാട്ടുകളുമായി നിങ്ങളുടെ കാതോരത്ത് എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: വിടർന്നൊരു ചെമ്പനിൽ മുകുളമായി നീ എന്റെ മുന്നിൽ നിന്നു.
1: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
3: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുതുണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ PKG മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
4: എയർ കണ്ടീഷൻ KG റിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് PKG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
3: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
5: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
6: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
5: അപ്പൊ പഴയ ചോയ്സോ?
6: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
5: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
6: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
5: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
6: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
5: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
7: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
8: ഇഷ്ടംപോലെ പാട്ടുകളുമായി നിങ്ങളുടെ കാതോരത്ത് റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഹായ് ഹലോ, എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും ഇത് റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. ഈ ഒരു വൈകുന്നേരം പാട്ടുകളുടെ ലോകത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് നല്ല നല്ല വേഷങ്ങളൊക്കെ ചെയ്തുകൊണ്ടും നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്ത നമ്മുടെ പ്രിയ കലാകാരൻ സലീമേട്ടൻ. സലീമേട്ടൻ കൂടി അഭിനയിച്ച ഗ്രാമഫോൺ എന്ന സിനിമയിൽ എന്തേ ഇന്നും വന്നില്ല എന്നൊരു പാട്ടുണ്ട്. ആ ഒരു പാട്ടിനെ കുറിച്ച് സലീമേട്ടൻ പറഞ്ഞ ഒരു വാക്കുകൾ ഞാൻ ഈ ഒരു നിമിഷത്തിൽ ഇങ്ങനെ ഓർത്തു പോവുകയാണ്. ഒരിക്കലെപ്പോഴോ ആ ഒരു പാട്ട് സലീമേട്ടൻ കാണുന്ന സമയത്ത് ഇനി ആ ഒരു പാട്ട് സീനിൽ താൻ മാത്രമല്ലേ അവശേഷിക്കുന്നുള്ളൂ എന്ന് സലീമേട്ടൻ ഒരു ടി വി ഷോയിൽ പറയുന്നുണ്ട്. ഇപ്പോ ആ ഒരു ഗ്രാമഫോണിലെ പാട്ട് കേൾക്കുന്ന സമയത്ത് ആ ഒരു സീനിലുണ്ടായിരുന്ന എല്ലാ കലാകാരന്മാരും നമ്മളെ വിട്ടു പോയിരിക്കുകയാണ്. ഒരുപടി നല്ല ഓർമ്മകളൊക്കെ നമുക്ക് സമ്മാനിച്ചിട്ട് അപ്പോ ഈ ഒരു വൈകുന്നേരം നമുക്ക് ഒരുപാട് നല്ല നല്ല പാട്ടുകളൊക്കെ കേൾക്കാം. ആദ്യം തന്നെ സലീമേട്ടന്റെ ഗ്രാമഫോൺ എന്ന സിനിമയിലെ പാട്ടിലൂടെ നമുക്ക് കടന്നു

0: ഗീതാമിത് എന്ന റേഡിയോ 91.1 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. അപ്പോ ഈ സമയം ഒട്ടും കളയണ്ട, നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകളൊക്കെ കേൾക്കാനുള്ള സമയമാണ്. നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകൾക്കായി വേഗം വേഗം വിളിച്ചോളൂ 954-4700-9012 എന്ന നമ്പറിലേക്ക്. നമുക്ക് നമ്മുടെ ഫേസ്റ്റ് മെസ്സേജിലേക്ക് പോയാലോ. ഗുഡ് ഈവനിങ് എന്റെ റേഡിയോ. എന്റെ റേഡിയോ ഗാനമഞ്ജരിയിൽ മുക്കാല മുക്കാപ്പല്ല ഹോ ലൈല എന്ന ഗാനം, എന്ന ഹിന്ദി ഗാനം ഇന്നത്തെ ഗാനമഞ്ജരിയിൽ എല്ലാ റേഡിയോയിലെ കൂട്ടുകാർക്കും വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് PV മുഹമ്മദ് ചേട്ടനാണ്. അതിനോടൊപ്പം തന്നെ മറ്റൊരു കോള് കൂടി വരുന്നുണ്ട്. ആ കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് ഈവനിങ് പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഹലോ,
0: ഗുഡ് ഈവനിങ് പറഞ്ഞോളൂ, ഇതാരാണ്?
1: ഓക്കെ
0: ചേട്ടാ, ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
1: ഇന്നത്തെ പാട്ട് അടിപൊളി ഒരു പാട്ടുണ്ട്.
0: ഓക്കെ, പാട്ട് വെച്ചിരാട്ടോ. നിങ്ങളും ഇതുപോലെ പ്രിയമുള്ള പാട്ടുകൾക്കായി വിളിക്കൂ 954-4700-9012 എന്ന നമ്പറിലേക്ക്. മെസ്സേജും അയക്കൂട്ടോ.

0: ഉറ്റ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
5: ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111 82 8081.
6: രശ്മി ഹബി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

0: വീണ്ടും മടങ്ങിയെത്തുകയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. പുതിയ ഗായ്സ് ഒരു കോൾ വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോകാം. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്, കേൾക്കാവോ? ഹലോ, ഓക്കെ, ആ ഒരു കോള് കട്ടായി പോയിരിക്കുകയാണ്. സാരമില്ല, നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോകാം അല്ലേ. മെസ്സേജ് അയച്ചിട്ടുള്ളത് സുനിൽ ചേട്ടനാണ്. ചോദിച്ചിരിക്കുന്ന പാട്ട് പലവട്ടം കാത്തു നിന്ന് ഞാൻ എന്ന പാട്ടൊന്ന് വെച്ച് തരണേന്നാണ് പറഞ്ഞിട്ടുള്ളത്. സലിമേട്ടന്റെ നല്ലൊരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. മറ്റൊരു കോള് കൂടി വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഹലോ
0: ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? സലീം ചേട്ടാ, ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? ഓക്കെ, ആകാശദൂത സിനിമയിലെ ഏത് പാട്ടാണ് വേണ്ടത്? ഓക്കെ ഏട്ടാ, നല്ലൊരു പാട്ട് തന്നെ നമ്മള് വെച്ചുതരാട്ടോ. ഓക്കെ.

0: ഉള്ളവരാണ് എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഈ മഴക്കാലത്ത് തുണിയലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തിര പാടാണ്.
2: ഒരു സൊല്യൂഷൻ ഉണ്ട്.
1: എന്താ സൊല്യൂഷൻ?
2: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
0: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

0: കഴിഞ്ഞു പാട്ട്.
1: ഞാൻ ഭയങ്കര ഇമോഷണൽ ആയി പോയി. ഇനിയും രണ്ടുമൂന്ന് ഭാവങ്ങളുണ്ട്.
2: റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം മഞ്ചരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടിയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. ഈ ഒരു പാട്ടുകളൊക്കെ വെച്ച് തരുന്നത് കേട്ടോ. അപ്പോൾ ഈ മറ്റൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. ആ ഒരു മെസ്സേജിലേക്ക് പോകാം. മെസ്സേജ് അയച്ചിട്ടുള്ളത് രാജി രാജനാണ് കോഴിക്കോട് നിന്നും. ചോദിച്ചിരിക്കുന്ന പാട്ട് വാരണമായിരം എന്ന സോങ് ഒന്ന് വെച്ച് തരുമോ എന്നാണ്. അപ്പോൾ ഈ ഒരു മൂവിയിലെ നല്ലൊരു പാട്ടും തന്നെ നമുക്ക് പ്ലേ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് ഗാനമഞ്ജരി, ഹായ് ഐശ്വര്യ ചേച്ചി, ഞാൻ മണപ്പള്ളിയിൽ നിന്നും മാളുവാണ്. എനിക്ക് തെമ്മാടിക്കാറ്റ് എന്ന പാട്ട് എന്റെ അനിയന് വേണ്ടി വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാമല്ലോ മാളു. ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് നമുക്ക് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ. അപ്പോഴേക്കും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്ക് വേണ്ടിയിട്ട് വേഗം തന്നെ മെസ്സേജ് അയച്ചോളു, കോൾ ചെയ്തോളൂ കേട്ടോ. 9544 7009 എന്ന നമ്പറിലേക്ക്.

0: അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം അഞ്ജലിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഗുഡ് ഈവനിങ് ഐശ്വര്യ, നമസ്തേ. മലയാള സിനിമാ വേദിയിലെ അതുല്യ കലാകാരനായിരുന്ന സലീം കുമാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ചിത്രമായ ആദാമിന്റെ മകൻ അബു എന്ന സിനിമയിലെ മുത്തോല കുന്നത്ത് പച്ചോല തത്തമ്മ എന്ന ഗാനം ഒന്ന് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ഗാനം എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മെസ്സേജ് അയച്ചിട്ടുള്ളത് ചേരാവള്ളി ശിവനാണ്, കായംകുളത്തു നിന്ന്. ഓക്കെ ശിവൻ ചേട്ടാ, ഈ ഒരു പാട്ട് നമ്മൾക്ക് ഒരുമിച്ച് കേൾക്കാട്ടോ. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടി ദേ ഇപ്പൊ വന്നിട്ടുണ്ട്. ആ ഒരു മെസ്സേജിലേക്ക് പോയാലോ. നമസ്കാരം ഗാനമഞ്ജരി, ചാത്തന്നൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് നാട്ടാമായി എന്ന ചിത്രത്തിൽ കൊട്ടപ്പാക്കും കൊളുന്ത വെറ്റിലയും എന്ന പാട്ടാണ്. ഈ ഒരു പാട്ട് വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉറപ്പായിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാട്ടോ. കേട്ടില്ലേ, ഇതുപോലെ നിങ്ങൾക്കും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ഉണ്ടാകില്ലേ? വേഗം തന്നെ ഫോണെടുത്ത് വിളിച്ചോളൂ കേട്ടോ. 9544709012 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജും അയച്ചോളൂ കേട്ടോ.
1: അപ്പടി പാടി.

ഒറ്റയ്ക്കെത്തുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമന്ത്രിയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗായസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ വെച്ച് തരുന്നത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യമാണ്. അപ്പോൾ ഈ മറ്റൊരു കോളർ കൂടി നമുക്കൊപ്പം ചേർന്നുണ്ട്. ആ ഒരു കോളിലേക്ക് പോകാം. നോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? ഈ സുനിൽ ചേട്ടാ, എന്തൊക്കെയാണ് വിശേഷം? ചായയൊക്കെ കുടിച്ചോ? എന്തുപറ്റി? ഓക്കെ, അപ്പൊ നന്നായിട്ട് ഹെൽത്ത് ഒക്കെ നോക്കണം കേട്ടോ. മരുന്നൊക്കെ കഴിച്ച്, കൃത്യസമയത്ത് മരുന്നൊക്കെ കഴിച്ച്, ആവിയൊക്കെ കൊണ്ട് കേട്ടോ. പനി പിടിച്ചിട്ട് അപ്പൊ എന്നിട്ട് ഇന്നാണോ ഹോസ്പിറ്റലിൽ പോവാ? ഓക്കെ, അപ്പൊ എന്തായാലും പനി പെട്ടെന്ന് തന്നെ മാറട്ടെ. ഹെൽത്ത് ഒക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? ഓക്കെ, നല്ലൊരു പാട്ടാണ്. ഈ ഒരു പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? എല്ലാ ശ്രോതാക്കൾക്ക് വേണ്ടി. ഓക്കെ കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് കൊല്ലത്ത് നിന്നും വിനുവാണ്. ചോദിച്ചിരിക്കുന്ന പാട്ട് വർഷങ്ങൾ പോയതറിയാതെ എന്ന മൂവിയിലെ ആ ഗാനം ഓർമ്മകളായി എന്ന പാട്ടാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകൾക്കായി വേഗം വേഗം വിളിച്ചോളൂ. 9544 4701 എന്ന നമ്പറിലേക്ക്.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ടേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിൽ. പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ ഒ പി സേവനം ജൂൺ 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, ടിബി, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, പി എഫ് ഡി, ഐ സി യു തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ എ എം ഹോസ്പിറ്റൽ കരുനാഗപ്പള്ളി.
4: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ സി ബി എസ് ഇ സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
8: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. എ ഐ ആൻ റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
7: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
9: രശ്മി ഹബി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

0: ഇഷ്ടമുള്ള പാട്ടുകളോടൊപ്പം തന്നെ കുറച്ച് പരസ്യങ്ങളെയൊക്കെ കേട്ടിട്ട് വീണ്ടും നമ്മൾ മടങ്ങി എത്തിയിരിക്കുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജരിയാണ് കേട്ടോ. ഇനി നമുക്ക് നേരെ മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഹായ് ഐശ്വര്യ, ഗോകുലപാല ബാലക ഗോപികമാരുടെ കാമുക എന്ന ഗാനം എന്റെ മകൻ മണികണ്ഠന് വേണ്ടി വിശുതരണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് സിന്ധു ചേച്ചിയാണ് തെളിവിൽ നിന്നും. ഓക്കെ, നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. അതിനോടൊപ്പം തന്നെ മറ്റൊരാള് കൂടി ചേരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോയാലോ. ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ആരാണ് സംസാരിക്കുന്നത്?
1: ഹലോ, ഞാനാ കരുനാഗപ്പള്ളി അനിൽകുമാർ.
0: ഓക്കെ, പറഞ്ഞോളൂ ചേട്ടാ, ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
1: ഓക്കെ
0: കേട്ടോ, മമ്മൂക്ക ഫാൻ ആണ് അപ്പോ. ഓക്കെ, അപ്പൊ നല്ലൊരു പാട്ട് തന്നെ വെച്ചു തരാട്ടോ. ഓക്കെ, ഇതുപോലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഒരുപാട് കാണില്ലേ, വേഗം വേഗം ആ പാട്ടുകളൊക്കെ ചോദിച്ചോളൂ കേട്ടോ. 9544700092 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടതും മെസ്സേജ് അയക്കേണ്ടതും. അപ്പൊ എങ്ങനെയാണ് ഈ രണ്ട് പാട്ടുകളും നമുക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങി എത്തിയാലോ?

0: കൊച്ചരയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 811-82-8081.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
0: ഒരു സൊല്യൂഷൻ ഉണ്ട്.
2: എന്താ സൊല്യൂഷൻ?
0: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുവിടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: യെസ് അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ മറ്റൊരു മെസ്സേജിലേക്കൂടെ പോയാലോ. ഹായ് ഐശ്വര്യ ചേച്ചി, ഞാൻ നന്ദന ഫ്രം കൊല്ലം പട്ടത്താനം. എനിക്ക് അധിപൻ എന്ന സിനിമയിലെ ശ്യാമമേഘമേ എന്ന സോങ് ഒന്ന് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ട് ചെയ്ത് തരാമല്ലോ. അതിനോടൊപ്പം തന്നെ മറ്റൊരു കോൾ കൂടിയുണ്ട്. ആ ഒരു കോളിലേക്ക് നമുക്ക് പോയാലോ. ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? പറഞ്ഞോളൂ അമ്മ, എന്തൊക്കെയാണ് വിശേഷം? ഓക്കെ, മനസ്സിലായി. ഓക്കെ, ചായക്കെ കുടിച്ചോ? ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
2: എനിക്ക് നമ്മളെ മരിച്ചുപോയ അദ്ദേഹത്തിന്റെ ഒരു പാട്ട്, ബാർബറ ബാരനേള.
1: ഓക്കെ, നല്ലൊരു പാട്ടാണ്, വെച്ചുതരാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് ആയിട്ട് വീണ്ടും മടങ്ങി എത്തിയാലോ.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: യെസ് അഗെയിൻ ബാക്ക് ടു ദ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗായ്സ് ദേ ഒരു കോൾ വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് നമുക്ക് പോയാലോ. ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? ഇതാരാണ്? ഓക്കെ, ആ ഒരു കോള് കട്ടായി പോയി. നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോയാലോ. ഹായ് ചേച്ചി, ഞാൻ കൊല്ലത്ത് നിന്നും വിഷ്ണുവാണ്. എനിക്ക് തേച്ചിലെ പെണ്ണ് എന്ന പാട്ടൊന്നും വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരാൾ കൂടിയുണ്ട്. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? ഓക്കെ ചേട്ടാ, പറഞ്ഞോളൂ, എന്തൊക്കെയാണ് വിശേഷം? അതെ, ഇപ്പൊ ഞാൻ തന്നെ ആലോചിച്ചപ്പോ നമുക്ക് പരിചയമില്ലാത്തൊരു കോളാണ്. ആണല്ലേ, ഓക്കെ, ഇപ്പൊ സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, ഏത് പാട്ടാണ് വെച്ചു തരേണ്ടത്? ഓക്കെ, ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
2: റേഡിയോയ്ക്കുള്ള എല്ലാവർക്കും, പിന്നെ എന്റെ പെട്ടുവതക്കുമ്പോ.
1: ആർക്ക് വേണ്ടിട്ടാണ്?
2: എന്റെ കുഞ്ഞുമോള്, പിന്നെ മഴ കുട്ടിയുടെ
1: കൊച്ചുമോള്. ഓക്കെ, കുഞ്ഞിന്റെ പേര് പറഞ്ഞോളൂ.
2: ആരാധ്യം, മൂത്തോടെ ആരാധ്യനാ വിളിക്കുന്നത്. വിശ്വജന്മ തമ്പുരു.
1: ഓക്കെ, രണ്ടുപേർക്ക് വേണ്ടി.
2: വല്ലകി
1: വെറൈറ്റി പേരാണല്ലോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് കേൾക്കാട്ടോ.
2: അപ്പൊ
1: തുടർന്ന് നമ്മളെ വിളിക്കാട്ടോ, കേട്ടുകൊണ്ടേ ഇരിക്കാം. ഓക്കെ.

0: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8 1 8 2 8 0 8 1.
4: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

എഗെയിൻ പാക്ടിന്റെ റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനം മനസ്സിലാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. പുതിയ ഒരു കോളർ കൂടിയുണ്ട്, ആ ഒരു കോളിലേക്ക് പോയാലോ. ഹലോ, ഗുഡ് ഈവനിംഗ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? പറഞ്ഞോളൂ ചേട്ടാ. കൃഷ്ണനെ കുറിച്ചിട്ട്? ഓക്കെ ചേട്ടാ, ഇനി നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഓച്ചിറയിൽ നിന്നും ശശിധരൻ പിള്ളചേട്ടനാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. മോളെ, വൈക്കം വിജയലക്ഷ്മിയുടെ ഏതെങ്കിലും ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു പാട്ട് തന്നെ വെച്ച് തരാം കേട്ടോ. അപ്പോ ഈ രണ്ടു പാട്ടുകളും കേട്ടിട്ട് നമുക്ക് വീണ്ടും മടങ്ങി എത്തിയാലോ.

യെസ് ഗൈസ്, വീണ്ടും മടങ്ങിയെത്തുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ് പ്രിയ ശ്രോതാക്കൾ കേൾക്കുന്നത്. അപ്പൊ ഇത് ഈ കൃത്യം 6 മണിയായിരിക്കാണ്. അപ്പൊ എനിക്ക് ടാറ്റ ബൈ ബൈ സി യു പറയാനുള്ള നേരമായിരിക്കാണ്. അപ്പൊ ഇന്ന് ഒരുപാട് കോളാസ് ഒക്കെ ഉണ്ടായിരുന്നു, അപ്പൊ വിളിച്ചിട്ട് കിട്ടാത്ത ആരും വിഷമിക്കണ്ട. നാളെ കൃത്യം 4 മണിയാകുമ്പോ ഇങ്ങോട്ട് പോരും കേട്ടോ. അപ്പൊ നല്ല നല്ല പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കാം. അപ്പോ ടാറ്റ ബൈ ബൈ സി യു പറയുകയാണ് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ. Thank you.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111828081. ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കാൻ ഇന്ത്യൻ പൌരന്മാർക്ക് കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പ്. കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസാത്രി വിദേശ ചരക്കു കപ്പലിലെ 3 ജീവനക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി നൽകി കേരള ഹൈക്കോടതി. ഷിഗല്ല രോഗത്തിനെതിരെ സംസ്ഥാനത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. വയനാട്ടിൽ 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. KSRTC ബസുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 ആരംഭിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. തിരുത്തലുകൾക്ക് മറ്റന്നാൾ വരെ അവസരം. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കാൻ ഇന്ത്യൻ പൌരന്മാരോട് നിർദ്ദേശിച്ച ഇറാനിലെ ഇന്ത്യൻ എംബസി. ഇറാനിൽ തുടരുന്ന ഇന്ത്യൻ പൌരന്മാർ എത്രയും വേഗം രാജ്യം വിടണമെന്നും എംബസി നിർദ്ദേശിച്ചു. അതേസമയം ഒമാൻ തീരത്ത് 24 ഇന്ത്യൻ നാവികരുമായി സഞ്ചരിച്ച കപ്പലിന് തീപിടിച്ചതായും ജീവനക്കാരെല്ലാം സുരക്ഷിതരാണെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസാത്രി വിദേശ ചരക്കു കപ്പലിലെ 3 വിദേശ ജീവനക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി നൽകി കേരള ഹൈക്കോടതി. ഇത് സംബന്ധിച്ച ഉത്തരവ് ചൊവ്വാഴ്ച പുറത്തിറങ്ങും. രാജ്യം വിട്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള വ്യവസ്ഥകൾ ഉത്തരവിൽ ഉൾപ്പെടുത്തും. രണ്ടുപേരുടെ കാര്യത്തിൽ തോപ്പുംപടി മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് കൂടി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അനുമതി. ക്യാപ്റ്റൻ, ചീഫ് എഞ്ചിനീയർ എന്നിവരുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. കേരളത്തിൽ ഒരു വർഷത്തിലേറെയായി കഴിയുന്ന കപ്പലിലെ 7 ജീവനക്കാരാണ് സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങാൻ അനുമതി തേടി ഹൈക്കോടതിയെ സമീപിച്ചത്. KSRTC ബസുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 മുതൽ ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നും ഗതാഗത മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ടൂറിസം ഹബ്ബാക്കി മാറ്റുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. അഷ്ടമുടി കായൽ വൃത്തിയുള്ളതാക്കുമെന്നും കായലും പരിസരങ്ങളും സന്ദർശിക്കവെ അദ്ദേഹം അറിയിച്ചു. ശുചീകരണം ഉറപ്പാക്കാൻ സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ സാമ്പിളുകളും വെള്ളവും പരിശോധിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട് ബത്തേരിയിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോളിയാടി മാർ ബെസേലിയോ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇവർ. കോഴിക്കോട് ജില്ലയിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരിച്ച സംഭവത്തിൽ പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: കോഴിക്കോട് ജില്ലയിൽ തലക്കുളത്തൂരിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് കഴിഞ്ഞ ദിവസം മരിച്ച സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയത്. 200 വീടുകൾ സന്ദർശിച്ച് ബോധവൽക്കരണം ആരോഗ്യ സർവേയും നടത്തി. രോഗലക്ഷണങ്ങളുള്ളവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്തെ ജലസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. ഓപ്പറേഷൻ ക്ലീൻ കേരള പദ്ധതിയുടെ ഭാഗമായി ഹോട്ടൽ, കൂൾ ബാർ, റെസ്റ്റോറന്റ്, ജ്യൂസ് സ്റ്റാൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ 626 പരിശോധനകൾ നടന്നു. ന്യൂനതകൾ കണ്ടെത്തിയ 95 സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസ് നൽകി. വലിയ വീഴ്ചകൾ കണ്ടെത്തിയ 60 സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കുന്നതിനായി നോട്ടീസ് നൽകി. 259 സർവൈലൻസ് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചു.
0: ഷിഗല്ല രോഗവ്യാപനം തടയുന്നതിന് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയോജിത പ്രതിരോധ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കുടിവെള്ള സ്രോതസ്സുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താനും ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കാനും സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ശ്രീ പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്നതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജഡ്ജി പിന്മാറി. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്ന സംഭവത്തിൽ സമഗ്രവും സ്വതന്ത്രവുമായ അന്വേഷണം വേണമെന്നാണ് ഹർജിയിലെ ആവശ്യം. കേസിന്റെ തുടർ നടപടികൾ മറ്റൊരു ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരും. മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി ചിലർ പരിശോധിച്ചിട്ടുണ്ടെന്ന് നേരത്തെ സിംഗിൾ ബെഞ്ച് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വി മുരളീധരൻ MLA കൈമാറി. ഷോളുകളും പൂച്ചെണ്ടുകളും ഉപഹാരമായി നൽകുന്നതിന് പകരം പുസ്തകങ്ങളും പേനകളും നൽകണമെന്ന ശ്രീ വി മുരളീധരന്റെ അഭ്യർത്ഥന പ്രകാരമാണ് പഠനോപകരണങ്ങൾ കൈമാറിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. admission.bhscportal.kerala.gov.in എന്ന വെബ്സൈറ്റിൽ 388 സ്കൂളുകളിലേക്കുള്ള അലോട്ട്മെന്റ് ലഭ്യമാണ്. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രതയും മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയുമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ചുവപ്പ് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. വിശദാംശങ്ങളിലേക്ക്.
3: മൺസൂൺ കാലയളവാണ് മത്സ്യങ്ങളുടെ പ്രധാന പ്രജനനകാലം. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഈ പ്രക്രിയയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയമായതിനാൽ ട്രോളിംഗ് വഴി മത്സ്യമുട്ടകളും മത്സ്യക്കുഞ്ഞുങ്ങളും നശിക്കുന്നത് ഒഴിവാക്കേണ്ടത് അനിവാര്യമാണെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. തീരദേശത്തെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ഈ കാലയളവിൽ കടൽ പട്രോളിംഗിനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി 9 തീരദേശ ജില്ലകളിലായി 20 സ്വകാര്യ ബോട്ടുകൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന കാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ നൽകുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇടുക്കി പീരുമേട് പാമ്പനാറ്റിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 12 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തെരുവുനായയെ കല്ലാറിൽ വച്ച് പിടികൂടി. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ ജനകീയ പ്രതിഷേധം. കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാതെ മൃതദേഹം ഏറ്റെടുക്കില്ലെന്ന് നാട്ടുകാർ അറിയിച്ചു. കാട്ടാന ആക്രമണങ്ങൾ ഏറെയുള്ള ഇടമാണ് ചിന്നക്കനാൽ. വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് പ്രദേശവാസികൾ അറിയിച്ചു. ഇടുക്കിയിൽ നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: സംസ്ഥാനത്ത് ഏറ്റവും അധികം കാട്ടാന ആക്രമണം ഉണ്ടാകുന്ന മേഖലയാണ് മതികെട്ടാഞ്ചോല ദേശീയോദ്യാനത്തോട് ചേർന്ന് കിടക്കുന്ന ചിന്നക്കനാലും ശാന്തൻപാറയും. വർഷങ്ങൾക്ക് മുമ്പ് ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് അരിക്കൊമ്പനെ നാടുകടത്തിയപ്പോൾ മറ്റ് ഒറ്റയാമാരെ റേഡിയോ കോളർ ഘടിപ്പിച്ച് നിരീക്ഷിക്കുമെന്നും ജനവാസ മേഖലയ്ക്ക് ചുറ്റും സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുമെന്നും പ്രഖ്യാപനമുണ്ടായിരുന്നു. എന്നാൽ ഇവയൊന്നും കൃത്യമായി നടപ്പായില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. നിലവിൽ RRT സംഘത്തിന് ആനകളെ തിരുത്താൻ ആവശ്യമായ ആയുധങ്ങളോ സൌകര്യങ്ങളോ ഇല്ലെന്ന ആക്ഷേപവും ശക്തമാണ്.
0: സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾ ദിനം പ്രതി രൂക്ഷമാകുമ്പോഴും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കുന്നതിൽ മാറി ഭരിച്ച സർക്കാരുകൾ പരാജയപ്പെട്ടതായി BJP MLA രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ മാത്രം സംസ്ഥാനത്ത് 5 ജീവനുകളാണ് വന്യജീവി ആക്രമണത്തിൽ നഷ്ടമായതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രക്ഷേപണ രംഗത്ത് 90ാം വാർഷികം ആഘോഷിച്ച് ആകാശവാണി. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്തത്. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. 90ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണി ദേവികുളം സ്പൈസ് FM ആഭിമുഖ്യത്തിൽ മൂന്നാർ ഗവൺമെന്റ് കോളേജിൽ സാംസ്കാരിക പരിപാടി സംഘടിപ്പിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കാൻ ഇന്ത്യൻ പൌരന്മാർക്ക് കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പ്. കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസാത്രി വിദേശ ചരക്കുകപ്പലിലെ 3 ജീവനക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി നൽകി കേരള ഹൈക്കോടതി. ഷിഗല്ല രോഗത്തിനെതിരെ സംസ്ഥാനത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. വയനാട്ടിൽ 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. KSRTC ബസുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 ആരംഭിക്കുമെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. തിരുത്തലുകൾക്ക് മറ്റന്നാൾ വരെ അവസരം. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മാൾ, കരുനാഗപ്പള്ളി.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുതുണ്ടാവോ?
4: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
5: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി 91.2

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം കൊണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.

ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യൻ അർത്ഥപൂർണമായ ശബ്ദമുണ്ടാക്കുന്ന ജീവിയാണ്. മറ്റു പല ജീവികളും ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അവകൾക്ക് തമ്മിൽ മനസ്സിലാകുന്നുണ്ട് എന്ന് ശാസ്ത്രവും ആത്മീയ ഗ്രന്ഥങ്ങളും ഒക്കെ പറയുന്നുമുണ്ട്. എന്നാൽ കുറച്ചുകൂടി യുക്തിസഹമായി ബുദ്ധിപൂർവമായി വ്യത്യസ്ത സ്വരങ്ങളും ശബ്ദങ്ങളുമൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നവരാണ് മനുഷ്യർ. അതുകൊണ്ടാണല്ലോ മനോഹരമായ സംഗീതം മുതൽ മനുഷ്യൻ അറയ്ക്കുന്ന തെറി വരെ ഓരോ മനുഷ്യർക്കും പറയാൻ കഴിയുന്നത്. പക്ഷേ നാം ഒരുപാട് സംസാരിക്കുമ്പോൾ നമ്മളിൽ നിന്ന് ഉത്ഭവിക്കുന്നത് പലപ്പോഴും അർത്ഥശൂന്യമായ വാക്കുകളായി തീരുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. വാക്കുകൾ കൊണ്ടുള്ള വയറിളക്കം എന്നൊക്കെ സാധാരണ അർത്ഥശൂന്യമായ സംസാരങ്ങൾക്ക് പറയാറുണ്ട്. പലപ്പോഴും പല വേദികളിലും സംഭവം എന്തെന്നോ വേദി എന്തെന്നോ കേൾക്കുന്നവരാരെന്നോ അറിയാതെ ഘോരാഘോരം പ്രസംഗിക്കുന്നവരുണ്ട്. അവരെന്തോ മഹാകാര്യം സംസാരിച്ചു എന്ന ചിന്തയിലാണ് അവസാനിപ്പിക്കുന്നത്. പക്ഷേ ആളുകൾക്കാകെയും ആശ്വാസമാണ്. ഞാനിത് പറയാനല്ല ഉദ്ദേശിച്ചത്. അർത്ഥപൂർണമായ നിശബ്ദത അർത്ഥശൂന്യമായ ശബ്ദത്തെക്കാൾ കുറച്ചുകൂടെ മനോഹരമല്ലേ? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ചില സ്ഥലങ്ങളിൽ സാന്നിധ്യം കൊണ്ടും മറ്റ് ചില സ്ഥലങ്ങളിൽ അസാന്നിധ്യം കൊണ്ടും നമുക്ക് അർത്ഥങ്ങൾ നൽകാനാവണം. നമ്മളൊക്കെ എല്ലാത്തിനും എല്ലാ വേദിയിലും എല്ലാ സ്ഥലത്തും സാന്നിധ്യമറിയിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരൊന്നുമല്ല. ചില സ്ഥലങ്ങളിൽ നിങ്ങൾ തന്നെ ഓർത്തു നോക്കൂ, ഞാൻ പ്രസംഗിക്കുന്നില്ല എന്ന് പറഞ്ഞ ആളുകളോട് തോന്നിയ ഇഷ്ടവും ഒരു കാര്യവുമില്ലാതെ പ്രസംഗിച്ച് സമയം കൊന്ന ആളുകളോട് തോന്നിയ വൈരാഗ്യത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ? അപ്പം അതുകൊണ്ട് അർത്ഥശൂന്യമായ ശബ്ദങ്ങളെക്കാൾ അർത്ഥപൂർണമായ നിശബ്ദതയ്ക്ക് ഒരു മനോഹാരിതയുണ്ട്, തിരിച്ചറിയാനാവണം. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.

ശുഭദിന ചിന്തകൾ. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: എന്റെ പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
4: ഒരു സൊല്യൂഷൻ ഉണ്ട്.
3: എന്താ സൊല്യൂഷൻ?
4: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങി കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
5: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എന്റെ റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.